ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവശം 1948, ആഷാഢം 14, കൊല്ലവശം 1201, മിഥുനം 21, 2026 ജൂലൈ 5 ശനിയാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എഫ് ജോർജ്.
1: വർഷങ്ങൾക്ക് മുമ്പ് അരിക്ക് വലിയ ക്ഷാമമുണ്ടായിരുന്ന കാലത്ത് ധാന്യം മൊത്തക്കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ താഴെ വീഴുന്ന അരി അടിച്ചു വാരാനെത്തുന്ന പാവപ്പെട്ട സ്ത്രീകളെ കാണാമായിരുന്നു. അരിച്ചാക്ക് ലോറികളിൽ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും അരി ചോർന്നു വീഴും. ഇത് അടിച്ചു വാരി ശേഖരിച്ച് കിട്ടുന്നത് കൊണ്ടാണ് അവർ ഉപജീവനം കഴിച്ചിരുന്നത്. ഇവർക്കും കിട്ടാതെ പോകുന്ന അരിമണികൾ കഴിച്ച് ജീവിക്കുന്ന പ്രാവുകളുടെ കൂട്ടം അങ്ങാടിയിലെ കടകളുടെ മുറ്റത്തും മച്ചിലും അഭയം തേടിയിരിക്കുന്നതും കാണാമായിരുന്നു. പക്ഷിമൃഗാദികൾ തങ്ങളെക്കാൾ ചെറിയവർക്ക് പരിഗണന നൽകുന്നു. കിളികൾ പഴങ്ങളിൽ കൊത്തുമ്പോൾ ചിലത് താഴെ വീഴും. താഴെ വന്ന് കിളികൾ ആ കനികൾ തിന്നാറില്ല. അത് മണ്ണിൽ കഴിയുന്ന പുഴുക്കൾക്കും ഉറുമ്പുകൾക്കുമുള്ള ഭക്ഷണമാണ്. പറന്നു നടക്കുന്ന തങ്ങൾക്ക് മരത്തിലുള്ള അടുത്ത പഴം തിന്നാൻ ശേഷിയുണ്ടല്ലോ എന്ന ബോധ്യം പക്ഷികൾക്കുണ്ട്. ഓടിച്ചു പിടിച്ച ഇരയെ വിശപ്പ് മാറുന്നതുവരെ മാത്രമേ കാട്ടുമൃഗങ്ങൾ ഭക്ഷിക്കാറുള്ളൂ. ബാക്കി അവിടെ ഉപേക്ഷിച്ച് സ്ഥലം വിടും. തങ്ങളെക്കാൾ ശേഷി കുറഞ്ഞ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള ഭക്ഷണമായി അവർ അതിനെ കണക്കാക്കുന്നു. മനുഷ്യനാണെങ്കിൽ ബാക്കി വരുന്നത് പിൽക്കാല ആവശ്യത്തിനായി ഉണക്കിയും ശീതീകരിച്ചും ഉപ്പിലിട്ടുമെല്ലാം സൂക്ഷിക്കും. പഴം വിളയുന്ന മരങ്ങളെ വലം മൂടിയിട്ട് സംരക്ഷിക്കും. വിശേഷ ബുദ്ധിയുണ്ടെന്ന് ഊറ്റം കൊള്ളുന്ന മനുഷ്യൻ മറ്റു ജീവികൾക്കോ സസ്യങ്ങൾക്കോ പരിഗണന നൽകുന്നില്ല. ഈ സ്വഭാവം മനുഷ്യനിടപെടുന്ന എല്ലാ മേഖലകളിലുമുണ്ട്. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ കരാറുകളിലൂടെയും ഭീഷണിപ്പെടുത്തിയും ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുന്നു. ചെറിയ സ്ഥാപനങ്ങളെ വലുത് വിഴുങ്ങുന്നു. ചെറുകിടക്കാരെ വിപണിയിൽ ശ്വാസം മുട്ടിച്ച് വൻകിടക്കാർ ശതകോടീശ്വരന്മാരാകുന്നു. അഷ്ടിക്കു വകയില്ലാത്തവൻ്റെ അന്നം മുട്ടിച്ചാണ് പലപ്പോഴും കോടികളിൽ അക്കം കൂട്ടുന്നത്. ചെറുതില്ലെങ്കിൽ വലുതിന് നിലനിൽപ്പില്ല. ചീഞ്ഞ വസ്തുക്കളെ തിന്ന് മണ്ണാക്കി മാറ്റാൻ പുഴുക്കളും കൃമികീടങ്ങളും വേണം. ജീവജാലങ്ങളും സസ്യങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിലും കൊടുക്കൽ വാങ്ങലുകളിലുമാണ് ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ്. ബ്യൂട്ടി പാർലറുകളിലും ജിമ്മുകളിലും പോയി ഓമനിച്ച് പരിപാലിക്കുന്ന മനുഷ്യ ശരീരവും അവസാനം പുഴുക്കളുടെ ഭക്ഷണമാണ്. അക്കാരണത്താൽ പുഴു നമ്മുടെ അടുത്ത സുഹൃത്താകേണ്ടതാണ്. എന്നാൽ നമുക്ക് ഏറ്റവും അറപ്പുള്ളത് പുഴുക്കളെയാണ് താനും. ചെറുതിനെ കാണാൻ കണ്ണുണ്ടാകുക എന്നാൽ ദുർബലനെ പരിഗണിക്കാൻ മനസ്സുണ്ടാകുക എന്നതാണ്. ചെറുതോ വലുതോ എന്ന വകഭേദം പോലും അപ്രസക്തമാണ്. സോപ്പ് കുമിളയിൽ തകരുന്ന ഒരു അണു കോവിഡ് എന്ന പേരിൽ ലോകത്തെ വിറപ്പിച്ചപ്പോൾ ഇത് കൂടുതൽ ബോധ്യമായി. ആരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആകാശപ്പറവുകളും കൊച്ചുകുരുവികളും വയലിലെ പുല്ലുകളും യേശുക്രിസ്തുവിൻ്റെ വാഴ്ത്തലിന് പാത്രീഭൂതരാകുന്നു. വിതയ്ക്കുകയും കൊയ്യുകയും അറപ്പുരകളിൽ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യാത്ത ആകാശപ്പറവുകളിൽ ജീവിത പാഠങ്ങളുണ്ട്. നിസ്സാരമായ പുല്ലിനെപ്പോലും സ്രഷ്ടാവ് അതിമനോഹരമായി അണിയിച്ചൊരുക്കുന്നു. ഇസ്രയേൽക്കാർ മഹാജ്ഞാനി എന്ന് പുകഴ്ത്തിയിരുന്ന സോളമൻ രാജാവ് പോലും ഇവയെപ്പോലെ അലങ്കൃതനായിരുന്നില്ല എന്നുകൂടി പറയുമ്പോൾ അതാരെയും ഒന്നിനെയും നിസ്സാരമെന്ന് തള്ളിക്കളയരുതെന്ന പ്രമാണം കൂടിയാകുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തിരി പുളിമാവ് ഏറെ അപ്പമുണ്ടാക്കാൻ പാകത്തിൽ മാവിനെ മൊത്തം പുളിപ്പിക്കുന്നു. ഒരു മഴത്തുള്ളി എന്ന് കേൾക്കുമ്പോൾ എത്ര നിസ്സാരമെന്ന് തോന്നാം. പക്ഷേ അനേകം മഴത്തുള്ളികളിൽ കൂടി പ്രകാശം കടന്നു പോകുമ്പോഴാണ് ചക്രവാളത്തെ തൊട്ടുകൊണ്ട് മനോഹരമായ മഴവില്ല് വിരിയുന്നത്.
0: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എഫ് ജോർജ്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം July 20 മുതൽ August 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കോഴിക്കോട് ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശനത്തിന് എത്തിയ

ഇതായിരുന്നു മന്ത്രി. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ വി പി സജീന്ദ്രൻ എം എൽ എ കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: 103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, തിരുനെല്ലൂർ കരുണാകരൻ്റെ റാഡി എന്ന കവിത, ആലാപനം മൃദുല. 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസരച്ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, വഴികൾ യാത്രികർ, സഹപ്രായോജകർ, ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്. 7:15 കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 ആരോഗ്യം അമൂല്യം, ഈ പരിപാടി സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. 7:30 ജി എം സി ഓർത്തോട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുകെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 രാഗപരാഗം, ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് നൂറ ഹൗസ് ലോൺസ്, ഒപ്പം നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജികർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാകർ പാദരക്ഷകൾ, റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. ഇനി മോർണിംഗ് ന്യൂസ്.
1: This is Akashvani, the news read by Mehwash Fatima. Prime Minister Narendra Modi inaugurated CG Semi's state-of-the-art outsourced semiconductor assembly and test plant in Sanand, Gujarat yesterday. The event was attended by Union Minister Ashwini Vaishnav and Gujarat Chief Minister Bhupendra Patel, along with global tech leaders. Developed with a massive investment of over 7,500 crore rupees, the advanced facility will have an annual production capacity of up to 5 billion semiconductor chips. Addressing a large gathering, Prime Minister Modi said that the CG Semi OSAT facility in Sanand will not only strengthen the domestic chip manufacturing ecosystem but also boost technological self-reliance and elevate India's position in the global semiconductor value chain.
2: Aaj ka ye karyakram is baat ka pramaan hai ki Bharat jo thaan leta hai wo karke dikhata hai. 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमी कंडक्टर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
1: The Prime Minister also said the Sanand plant is geared to produce 20 crore chips annually. He congratulated CG Semi on setting an ambitious future target of scaling production to 500 crore chips per year.
2: Mujhe bataya gaya hai ki abhi yahan se har saal 20 crore chips niklegi. और मुझे बताया गया आप सभी यही नहीं रुकने वाले हैं, आपने हर साल 500

0: നിങ്ങൾ കേട്ടത് തിരുനല്ലൂർ കരുണാകരന്റെ റാണി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് മൃദുല.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: അരനാഴിക നേരം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകിയ യേശുദാസ് പാടിയ ഗാനം ദത്തുപുത്രൻ എന്ന ചിത്രത്തിൽ നിന്ന്.

കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ

0: കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി ലീലയും സംഘവും പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ ബേപ്പൂർ ആകാശമിഠായി ബഷീർ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ബഷീർ ദിനാചരണം രാവിലെ 10 മണിക്ക് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു. വയനാട് ആനന്ദദായിനി പബ്ലിക് ലൈബ്രറിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം. മുഖ്യാതിഥി ഡോക്ടർ മിനി പ്രസാദ് വൈകിട്ട്.

0: 4 മണിക്ക്. കുറ്റിച്ചിറ കസ്തൂരിപ്പറമ്പ് റോഡിൽ കുറ്റിച്ചിറ മിസ്കാൽ റെസിഡൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി സംഘടിപ്പിക്കുന്ന ഷൂട്ടൌട്ട് മത്സരവും ക്വിസ് മത്സരവും വൈകിട്ട് 4:15. അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിൽ ഗുരു പൂർണിമാഘോഷവും രാജസ്മൃതി ചന്ദനവൃക്ഷത്തായി വിതരണവും 11:30 എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യുന്നു. തൊണ്ടയാട് ഐ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിൽ ജില്ലാ ഓപ്പൺ റാപ്പിഡ് ചെസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് 9 മണിക്ക്. എരഞ്ഞിപ്പാലം വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാല സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 6 മണിക്ക് മുഹമ്മദ് ബഷീർ അനുസ്മരണം. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് വൈകിട്ട് 5 മണിക്ക് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബീച്ച് വാക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ എ പി ഷൗക്കത്ത് അലി. പാളയം ശിക്ഷക് സദനിൽ വിസ്ഡം സ്റ്റുഡൻറ് സംസ്ഥാന ഇലക്ച്വൽ മീറ്റ്. മുഖ്യാതിഥി കെ എം അഭിജിത് എം എൽ എ. രാവിലെ 9:30. വൈകിട്ട് 3:30 പാർമൽ വായനശാല എന്ന ഗ്രന്ഥാലയത്തിൽ ബഷീർ അനുസ്മരണവും സോഹൻ റോയ് രചിച്ച കസ്തൂരിശലഭം പുസ്തക ചർച്ചയും. നളന്ദ ഓഡിറ്റോറിയത്തിൽ കേരള ഗ്രാമീണ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ ദശവാർഷിക സംസ്ഥാന സമ്മേളനം രാവിലെ 9 മണിക്ക്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ആകാശവാണി 103.6 റേഡിയോ എഫ്. ഇനി പ്രാദേശിക വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: ഗുജറാത്തിലെ സനന്തിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൗകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും.

0: അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികവേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൗൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കിനടവുകളും കയ്യാങ്കളിയും 8 മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-80

0: രണ്ട് മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ ഇരട്ട ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയാൻ റഹീമയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. ഒന്നാം പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വേക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിൻ അമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66-ാം മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിറേ ജുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
1: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8-നാണ് മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3-ാം മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിൻ്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VA സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാ വണ്ടികളും കൃത്യസമയം പാലിക്കുന്നതായി അറിയിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണം ഒരു പവന് 1,07,600 രൂപ, തങ്കം 10 ഗ്രാമിന് 1,42,700 രൂപ, വെള്ളി കിലോയ്ക്ക് 2,41,000, വെളിച്ചെണ്ണ ക്വിന്റലിന് 23,800 രൂപ, കൊപ്പർ എടുത്തപടി 13,800 രൂപ, കുരുമുളക് നാടൻ 66,000 രൂപ, ചേട്ടൻ 67,500 രൂപ, വയനാടൻ 68,500 രൂപ എന്നിങ്ങനെയാണ് വിപണി വിനിമയ നിരക്കുകൾ.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവനം.

0: രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
6: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂലൈ 5, മലയാള സാഹിത്യത്തെ സാധാരണ മനുഷ്യരുടെ ഭാഷയിലും ജീവിതാനുഭവങ്ങളിലുമായി അനശ്വരമാക്കിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം. അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി നിരവധി മലയാള സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഭാർഗവീ നിലയം, ബാല്യകാല സഖി തുടങ്ങിയ ചിത്രങ്ങൾക്ക് കഥ മാത്രമല്ല തിരക്കഥയും സംഭാഷണവും ഒരുക്കിയതും അദ്ദേഹം തന്നെ. ബാല്യകാല സഖിയിൽ നിന്ന് ഒരു ഗാനം. ഗായിക എസ് ജാനകി. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജി.

0: ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം.
2: തുറസിന്റെ തുറമുഖങ്ങൾ
1: സമർപ്പിക്കുന്നത്
3: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
4: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
3: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
4: അതപ്പോ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
3: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
1: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിക്കുന്നത്
3: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
5: നിങ്ങളുടെ വീടിനെ സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
3: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
5: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ
3: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
6: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ പ്രകൃതി, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
7: മറക്കാനാവാത്ത യാത്രാ അനുഭവം അല്ലെങ്കിൽ കാഴ്ച ഏതാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. 40 വർഷത്തിലധികമായി പലതരം യാത്രകളിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയ്ക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ കഴിഞ്ഞുപോയ നിരവധിയായ യാത്രകളെക്കുറിച്ച് ഓർക്കും. മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ നിരവധി ഓർമ്മകൾ എന്നിലേക്ക് തിക്കിത്തിരക്കി അത്തരം സന്ദർഭങ്ങളിൽ വരാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞുപോയ യാത്രകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങൾ തന്നത് ആരാണ്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എന്നെപ്പോലെ ഒരു സഞ്ചാരിക്ക് നൽകാനുള്ള മറുപടി പ്രകൃതി എന്ന് തന്നെയാണ്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, പ്രകൃതി നൽകിയ ആനന്ദം, പ്രകൃതി നൽകിയ വിസ്മയങ്ങൾ, പ്രകൃതി നൽകിയ സൗന്ദര്യ അനുഭവങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാതെ ഈ ഓർമ്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുന്നിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന്, ലഡാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഇരട്ട മഴവില്ല് കാണുകയുണ്ടായി. അങ്ങനെ ഒരു കാഴ്ച ആ പ്രകൃതിയിലുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല അതിലൂടെ യാത്ര ചെയ്തത്. ഞങ്ങളുടെ സംഘം ഒരു ഗ്രാമത്തിൽ, വളരെ ഉൾനാട്ടിലെ ഒരു ഗ്രാമത്തിൽ, ചെറിയ ചെറിയ ബുദ്ധ വിഹാരങ്ങൾക്കിടയിലൂടെ, ബുദ്ധ സ്തൂപങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് ഒരു ഇരട്ട മഴവില്ല് പ്രത്യക്ഷപ്പെട്ടത്. മഴവില്ല് സ്വാഭാവികമായും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇരട്ട മഴവില്ല് കാണുക എന്നത് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു. പിന്നീട് ഒരിക്കലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുമില്ല. ആകാശത്ത് അത് കണ്ടു നിൽക്കുമ്പോഴുള്ള ആനന്ദം ഇന്നും മറ്റ് പല ഓർമ്മകളോ അനുഭവങ്ങളോ വന്ന് നിറയുമ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. പ്രകൃതിയാണ് പലപ്പോഴും ഒരു സഞ്ചാരിയെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്, ഒരു കാന്തത്തിലേക്കെന്ന പോലെ വലിച്ചടുപ്പിക്കുന്നത്. പ്രകൃതി താരകളിലൂടെയുള്ള യാത്രയുടെ ഓർമ്മകളാണ് ഏറ്റവും വിലപിടിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഹിമാലയൻ ചെരുവുകളിലൂടെയോ അല്ലെങ്കിൽ കടലിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന പ്രകാശരശ്മി കാണുന്നതിൻ്റെ കാഴ്ച, ആദ്യത്തെ സൂര്യകിരണം കടലിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഹിമപ്പരപ്പിലോ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു രത്നത്തിളക്കം, അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകാത്ത ഒന്നാണത്. ഇത്തരത്തിൽ പല അനുഭവങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയുടെ വലുപ്പം എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വശത്തു നിന്ന് നാം മരുഭൂമിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരറ്റം ചക്രവാളത്തിൽ ചെന്നാണ് ചെന്ന് മുട്ടുന്നത് എന്ന് നമുക്ക് തോന്നും. അത്രയും വിശാലമായ പ്രകൃതിയുടെ ഒരിടത്തിലൂടെയാണ് ആ യാത്രകളെല്ലാം. ഇത്തരം യാത്രകളിൽ രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ചും പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ, മണൽ തിട്ടകളിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുമ്പോൾ ഉള്ള അതിവിശാലമായ പ്രകൃതിയുടെ ഒരു കണ്ണാടി

പോലെ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അവിസ്മരണീയമായ യാത്രാനുഭവം തേടി നാം വളരെ അകലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനും എനിക്കൊരു അനുഭവത്തിലൂടെ മറുപടി പറയാനുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു ചെറിയ നീർച്ചാല് ചോലയുണ്ട്. അതിന് തൊട്ട് മുകളിലായി ഒരു കുന്നാണ്. ഒരിക്കൽ കൗമാരകാലത്ത് ഞാൻ അതിലൂടെ വെറുതെ സാധാരണ ഇടയ്ക്ക് പോകാറുള്ളത് പോലെ ഒരിക്കൽ എൻ്റെ ബന്ധുവീട് കാണാനും ഈ ചോലയ്ക്കരികിലൂടെ വെറുതെ നടക്കാനും വേണ്ടി പോവുകയുണ്ടായി. അന്നാണ് ഒരുപക്ഷെ അവിസ്മരണീയമായ പ്രകൃതി ദൃശ്യങ്ങളുടെ ആദ്യത്തെ തുറക്കൽ ഓർമ്മകളിലെ ശേഖരത്തിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്കുണ്ടായത് എന്നാണ് തോന്നുന്നത്. ഞാൻ ആ ചോലയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഇടി വെട്ടുന്നു. ഞാൻ നിന്ന സ്ഥലങ്ങളിലും തൊട്ടു മുകളിൽ കുന്നിലേക്കുള്ള നടപ്പാത പോലെയുള്ള വഴികളിലും പെട്ടെന്ന് കൂണുകൾ പൊട്ടി മുളയ്ക്കുന്നു. അവക്കിടയിലൂടെ ഒരുപറ്റം മയിലുകൾ ഇറങ്ങി വരുന്നു. കൂണുകളുടെ ഉദ്യാനത്തിന് നടുവിലൂടെ മയിലുകളുടെ ഒരു സവാരിയായിരുന്നു അത്. ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ആ പ്രകൃതി അനുഭവം എനിക്ക് സൗജന്യമായി വെച്ച് നീട്ടുകയായിരുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ പ്രകൃതി ദൃശ്യങ്ങളിലേക്കാണ് കൂടുതലായി കണ്ണ് പായിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും വലുത് എന്ന് സഞ്ചാരികൾ പറയുന്ന ഒരു വസ്തു കാണാൻ പോകുമ്പോൾ അതിനെ ഉല്ലംഘിക്കുന്ന ഒരു കാഴ്ച മിക്കവാറും പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. മഞ്ഞു വീണ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അതിനുള്ളിൽ പെട്ടുപോയ ഒരു ചെറിയ കിളിയെ രക്ഷിക്കാൻ കഴിയുക എന്നത് ഒരുപക്ഷെ ഒരു യാത്രയുടെ ഏറ്റവും വലിയ സാഫല്യമായിരിക്കും. അങ്ങനെ ഉത്തരാഖണ്ഡിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ നമ്മുടെ ബേക്കൽ കടൽ തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ചിറകുകളൊടിഞ്ഞു പോയ ഒരു വലിയ പക്ഷിയെ കാണുകയുണ്ടായി. ആ പക്ഷിക്ക് പറന്നു പോകാൻ കഴിയുന്നില്ല. അത് കടൽ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെ എടുത്തു നോക്കിയെങ്കിലും അതിന് പറക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യമായിരുന്നു. അക്കാലത്ത് എനിക്ക് പരിചിതനായ ഒരു പക്ഷികളെ സംരക്ഷിക്കുന്നതിലും അത്തരം കാര്യങ്ങളിൽ വ്യാപൃതനായ ഒരാളെ ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം വന്ന് ഈ പക്ഷിയെ ചികിത്സിക്കാനായി കൊണ്ടുപോവുകയും ചെയ്ത ഒരു ഓർമ്മയുമുണ്ട്. ഇത്തരത്തിൽ പ്രകൃതി താരയിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളും അനുഭൂതികളും വളരെ വളരെ വലുതാണ്. കാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടലിലൂടെയുള്ള യാത്രകളിൽ, മരുഭൂമിയിലൂടെയുള്ള യാത്രകളിൽ, മഞ്ഞു വീണ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളിൽ, ഇത്തരം യാത്രകളിലെല്ലാം പ്രകൃതിയാണ് ഏറ്റവും വലിയ കാഴ്ചകളെല്ലാം ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയും. അതിനർത്ഥം അല്ലാതെ കണ്ടിട്ടുള്ള വലിയ വലിയ, നാം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മനുഷ്യൻ്റെ ഹിംസയുടെയും കരുണയുടെയും പ്രദർശന വസ്തുക്കളുള്ള സ്ഥലങ്ങൾ മുതൽ എത്രയോ വലിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവയുടെയെല്ലാം കാഴ്ചയുടെ ഓർമ്മകൾ മനസ്സിലുണ്ട്. അവയെക്കുറിച്ച് പലതിനെക്കുറിച്ചും ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്. എൻ്റെ 20 പുസ്തകങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും പ്രകൃതി തന്നിട്ടുള്ള കാഴ്ചകളാണ് ഏറ്റവും അവിസ്മരണീയമായത് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. എവിടെ താമസിക്കുകയാണെങ്കിൽ അതൊരു യാത്രക്കിടയിൽ ഒരിടത്ത് കിടന്നുറങ്ങി പ്രഭാതം വരുന്ന സമയമാണെങ്കിലും, സ്വന്തം വീട്ടിൽ യാത്രകളൊന്നുമില്ലാതെ നിശ്ചലമായി ജീവിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും, സൂര്യൻ്റെ ആദ്യ കിരണം പൊടിഞ്ഞു വീഴുന്നത്, പരക്കുന്നത് കാണാനാണ് ഇന്നും ഞാൻ ഏറ്റവും ഉത്സുകനായിരിക്കുന്നത്. കാരണം അതിൻ്റെ ആദ്യ കിരണം വന്ന്, അതിനടുത്ത കിരണം വന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി പ്രകാശത്താൽ തിളങ്ങി നിൽക്കുന്ന ആ കാഴ്ചയാണ് ഏറ്റവും വില കൂടിയ കാഴ്ച എന്ന് കരുതുന്ന ഒരു സഞ്ചാരിയാണ് ഞാൻ. അതൊരു ദിവസം ഇല്ലാതെ പോയാൽ നമുക്ക് ആർക്കും തന്നെ ഇവിടെ അവശേഷിക്കാൻ കഴിയില്ല. പ്രകൃതിയെ പരമാവധി ദ്രോഹിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചിട്ടുള്ള പല സമൂഹങ്ങൾക്കിടയിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നാഗകൾ അത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. അവരവരുടെ കാട് വെട്ടിത്തെളിയിക്കുന്നതിനനുസരിച്ച് അവർ തന്നെ വളരെ സ്വാഭാവികമായ വനങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഇത്രയും കാലത്തെ യാത്രയിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും അവിസ്മരണീയമായ കാഴ്ച എന്താണ്? നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്താണ്? നിങ്ങൾ എന്നും എന്നും ഓർക്കാനും
എന്നും എന്നും ആ അനുഭവത്തിൻ്റെ മധുര

0: സന്ദേശം പങ്കുവെക്കാനും നുകരാനും ശ്രമിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളായി പറഞ്ഞ പ്രകൃതി അനുഭവങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നിരവധിയായ പ്രകൃതിയുടെ തന്നെ ഭാവദർശനമാണ്. അതിനെക്കുറിച്ചാണ് യാത്രകളുടെ ഓർമ്മകളുടെ തിരത്തള്ളലിൽ ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ ഓർമ്മകളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല.
1: യാത്രകളിലെ പ്രകൃതി യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിച്ചത്
1: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ, പാവങ്ങാട്, കോഴിക്കോട്.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

കോഴിക്കോടൻ ഭാഷാശൈലിയും സ്വാഭാവിക അഭിനയവും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ അനശ്വര നടൻ മാമുക്കോയ പാടിയ പ്രമോഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2013 പുറത്തിറങ്ങിയ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികൾ എഴുതിയത് പ്രേംദാസ് ഇരുവള്ളൂർ, സംഗീതം മോഹൻ സിത്താര. അഭിനയത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഗായകവേഷവും ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്. ഇന്ന് ജൂലൈ 5 നടൻ മാമുക്കോയയുടെ ജന്മദിനം. പട്ടണ പൊട്ടങ്ങടിച്ചതുപോലെ ബബിൾ ഗം ചാപ്പിൽ അടയ്ക്കണം. പട്ടണ പൊട്ടങ്ങൾ.

0: നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: വീണ്ടും ചില അടുക്കള കാര്യങ്ങൾ. വെൽക്കം ടു മൈ കിച്ചൺ ടോക്ക്. തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുക എന്നത് മുൻപ് മിക്ക വീടുകളിലെയും ദിനചര്യയായിരുന്നു. കടയുക, ചേൺ, CHURN, ചേൺ, കടയുക. തൈര് കടയുന്ന പാത്രത്തിന് എന്താ പറയുക? ചേണിംഗ് പോട്ട്, CHURNING, ചേണിംഗ്. POT, പോട്ട്, കലം, കുടം, ചേണിംഗ് പോട്ട്. കടകോൽ അഥവാ മന്ത്, വിസ്ക്, WHISK, വിസ്ക്. ചേണിംഗ് സ്റ്റിക്ക് എന്നും പറയാം. കടകോൽ, ചേണിംഗ് സ്റ്റിക്ക്, വിസ്ക്. തൈര്, CURD, കർഡ്. തൈര് കർഡ് ആണെങ്കിൽ യോഗർട്ട് എന്താണെന്നറിയാമോ? യോഗർട്ട്, YOGHURT, യോഗർട്ട്. യോഗർട്ടിനും നമ്മൾ തൈര്, കട്ടിത്തൈര് എന്നൊക്കെയാണ് പറയാറ്. കർഡ്, യോഗർട്ട് രണ്ടിനും തൈര് എന്നാണ് പറയുന്നതെങ്കിലും ഇവ രണ്ടും തയ്യാറാക്കുന്ന രീതി വ്യത്യസ്തങ്ങളാണ്. അതിനാൽ പാകത്തിലും രുചിയിലും വ്യത്യാസമുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് കർഡ് ആണ്. ദോ കർഡ് ആൻഡ് യോഗർട്ട് ആർ മിൽക്ക് പ്രൊഡക്ട്സ്, ദി ഡിഫർ ഇൻ പ്രിപ്പറേഷൻ, ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ. തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നു. വി ചേൺ കർഡ് ടു എക്സ്ട്രാക്ട് ബട്ടർ. ബട്ടർ, BUTTER, ബട്ടർ, വെണ്ണ. വെണ്ണ ഉരുക്കി നെയ്യും വീടുകളിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. നെയ്യ്, ക്ലാരിഫൈഡ് ബട്ടർ, ഘീ. ക്ലാരിഫൈഡ്, CLARIFIED, ക്ലാരിഫൈഡ്, തെളിമ ഉള്ളതാക്കിയ, ക്ലാരിഫൈഡ് ബട്ടർ. ഘീ, GHEE, ഘീ, ഇസ് എ ടൈപ്പ് ഓഫ് ക്ലാരിഫൈഡ് ബട്ടർ. ദ വേർഡ് ഘീ കംസ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് ഘൃത, വിച്ച് മീൻസ് ക്ലാരിഫൈഡ് ബട്ടർ. ഘീ എന്ന പദം ഘൃത എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. വെണ്ണ കടഞ്ഞു മാറ്റിയപ്പോ തൈര് എന്തായി? നല്ല ശുദ്ധമായ മോര്. മോര്, ബട്ടർ മിൽക്ക്, BUTTER MILK, ബട്ടർ മിൽക്ക് അഥവാ മോര്. വളരെയധികം പോപ്പുലറായ മറ്റൊരു പാൽ ഉൽപ്പന്നമാണ് ചീസ് അഥവാ പാൽ കട്ടി. അനാദർ വെരി പോപ്പുലർ മിൽക്ക് പ്രോഡക്റ്റ് ഇസ് ചീസ്. ചീസ്, CHEESE, ചീസ്, പാൽക്കട്ടി. വിവിധ തരത്തിലുള്ള ചീസ് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചീസ് ആണ് കോട്ടേജ് ചീസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചീസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. കോട്ടേജ് ചീസ് ഇസ് എ പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ചീസ് വി ആർ ഓൾ ഫെമിലിയർ വിത്ത്. CO T

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.

0: TAGE കോട്ടേജ് CHEE SE ചീസ് കോട്ടേജ് ചീസ്. കോട്ടേജ് ചീസ് എന്നാൽ പനീർ.
1: You are listening to Simon Eye Hospital English Matters presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: എന്താണ് ഡെന്റൽ റീറ്റൈനർ? വിശദീകരിക്കുന്നു, കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലെ ക്രിയേറ്റീവ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ കെയർ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ദിവ്യശ്രീ കെ ടി.
6: ഓർത്തഡോണ്ടിക് അല്ലെങ്കിൽ പല്ല് കമ്പിയിടൽ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം പല്ലുകൾ പുതിയ സ്ഥാനത്ത് നിലനിർത്താൻ സ്റ്റെബിലൈസർ എന്നും വിളിക്കപ്പെടുന്ന ഒരു റീറ്റെയ്നർ ധരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ബ്രേസുകൾ അല്ലെങ്കിൽ ക്ലിയർ അലൈനറുകൾ പോലുള്ള ഓർത്തഡോണ്ടിക് ചികിത്സകൾ പല്ലുകൾ നീക്കാൻ നിയന്ത്രിത മർദ്ദം ചെലുത്തുന്നതിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രക്രിയ ഒരു വശത്ത് അസ്ഥി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും മറുവശത്ത് അസ്ഥി പുനരുജ്ജീവനം നടത്തുകയും പല്ലുകൾ മാറാൻ ഇടം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ബ്രേസുകൾ നീക്കം ചെയ്തതിനു ശേഷം പല്ലുകൾ അവയുടെ യഥാർത്ഥ സ്ഥാനങ്ങൾ ഓർമ്മിക്കാൻ പ്രവണത കാണിക്കുന്നു. ഡെന്റൽ റീറ്റെയ്നേഴ്സ് പുതിയ സ്ഥാനങ്ങളിൽ പല്ലുകളെ നിലനിർത്തുവാനും ഓർത്തോ ട്രീറ്റ്മെന്റിന്റെ യഥാർത്ഥ ഫലങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ അനാവശ്യ പല്ലുകളുടെ ചലനം തടയാൻ സഹായിക്കുന്നു. വ്യത്യസ്ത തരം റീറ്റെയ്നറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹോളീസ് റീറ്റെയ്നർ. ദീർഘകാലം ഉപയോഗിക്കാവുന്ന റീറ്റെയ്നറാണ് ഹോളീസ് റീറ്റെയ്നർ. അണ്ണാക്കിനോടോ മോണിയോടോ ചേർന്നിരിക്കുന്ന അക്രിലിക് പ്ലേറ്റ് അഥവാ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ഉള്ളതുകൊണ്ട് ഇത്തരം റീറ്റെയ്നറുകൾ അത്ര സുഖകരമല്ല ഉപയോഗിക്കുക. ഇത് പല്ലുകളെ ക്രമീകരിക്കാൻ ഏറെ സമയമെടുക്കും. രണ്ടാമതായി, ക്ലിയർ റീറ്റെയ്നർ അഥവാ എസിഡ്സ് റീറ്റെയ്നേഴ്സ്. ഇത്തരം അദൃശ്യമായ റീറ്റെയ്നേഴ്സ് സൗന്ദര്യാത്മകമാണ്, പക്ഷേ തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇത്തരം റീറ്റെയ്നറുകൾ ദീർഘകാലം ഉപയോഗിക്കാൻ യോജ്യമല്ല. മാത്രമല്ല, തേയ്മാനമുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനും സാധ്യത ഏറെയാണ്. മൂന്നാമത്തേത്, ഫിക്സ്ഡ് റീറ്റെയ്നേഴ്സ്. പല്ലുകളുടെ പിൻഭാഗത്ത് കമ്പി ബന്ധിപ്പിക്കുന്നതിനെയാണ് ഫിക്സ്ഡ് റീറ്റെയ്നേഴ്സ് അഥവാ FLR ഫിക്സ്ഡ് ലിംഗ്വൽ റീറ്റെയ്നേഴ്സ് എന്നും പറയുന്നത്. ഇത് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ദീർഘകാലം വേണമെങ്കിലും ഇത് നമുക്ക് വായിൽ ഉപയോഗിക്കാം. ധരിക്കാൻ മറക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ് ഓരോ വ്യക്തിക്കും ഉപയോഗിക്കുവാൻ. പക്ഷേ ഇത്തരം റീറ്റെയ്നറുകൾ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, റീറ്റെയ്നേഴ്സ് അയഞ്ഞാൽ ഉടനടി ഡെന്റിസ്റ്റിനെ കണ്ട് ശരിയാക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ഓർത്തഡോണ്ടിക് ചികിത്സയ്ക്ക് ശേഷം കുറഞ്ഞത് 6 മാസം മുതൽ 1 വർഷം വരെ റീറ്റെയ്നർ ധരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പല്ലുകൾ അവയുടെ പുതിയ സ്ഥാനങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നതിന് ദിവസവും 20 മുതൽ 22 മണിക്കൂർ റീറ്റെയ്നുകൾ ധരിക്കണം. ഇനി അടുത്തതായി റീറ്റെയ്നറുകൾ എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അക്രിലിക് പ്ലേറ്റോട് കൂടിയ പ്ലാസ്റ്റിക് റീറ്റെയ്നറുകൾ അഥവാ ഹോളീസ് റീറ്റെയ്നറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം റീറ്റെയ്നറുകൾ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചാണ് വൃത്തിയാക്കേണ്ടത്. ഇതിനായി പ്രത്യേക തരം ടൂത്ത് ബ്രഷ് തന്നെ ഉപയോഗിക്കണം. ഹോളീസ് റീറ്റെയ്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും തരത്തിൽ ആയാസവും അല്ലെങ്കിൽ അയവോ തോന്നിയാൽ ഉടനടി നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ട് അത് ടൈറ്റ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ആത്മവിശ്വാസമുള്ള ഒരു പുഞ്ചിരി ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
5: ഡെന്റൽ റീറ്റെയ്നർ, ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ദിവ്യശ്രീ കെറ്റി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: യേശുദാസ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം, SM വിജയന്റെ ഈരടികൾക്ക് MS ബാബുരാജിന്റെ ഈണം.

0: നിങ്ങൾ കേട്ടത് എസ് എം വിജയൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഗാലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകുകയുണ്ടായി. നിലവിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്തി അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണന ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുമായാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. വീടിന്റെ വിസ്തീർണം, വാഹന സൗകര്യം എന്നിവയൊക്കെയാണ് നിലവിൽ മാനദണ്ഡങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ പഠനം നടത്തി അനുകൂലമായ നടപടി കൈക്കൊള്ളാനാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മന്ത്രി അനൂപ് ജേക്കബ് ശ്രദ്ധയോട്.
2: മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരേണ്ടതിന്റെ ആവശ്യകത ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്. പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല അർഹതപ്പെട്ട കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് ലഭ്യമാവാതെ പോവാൻ ഈ ഭൂമിയുടെ വിസ്തീർണം, വീടിന്റെ സ്ക്വയർ ഫീറ്റ്, വാഹന സൗകര്യങ്ങൾ തുടങ്ങിയ, അതായത് ചെറിയ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായി പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള വിഷയമുണ്ട്. ധാരാളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് പുനഃപരിശോധിക്കേണ്ടതിന്റെ അനിവാര്യത കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങളും റിപ്പോർട്ടും ലഭിച്ചതിന് ശേഷം അത് ഗവൺമെന്റ് തലത്തിൽ ചർച്ച ചെയ്ത് അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ വരുത്തും. അതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുവഴി കൂടുതൽ അർഹരായവരെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെ മാറ്റാൻ കഴിയും, അതിന് ഉണ്ടാക്കുന്ന മറ്റ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, അതെല്ലാം സർക്കാർ തലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് വിശദമായി വന്നതിന് ശേഷമേ അക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതൊരു നയപരമായ വിഷയമാണ്. ഗവൺമെന്റ് തലത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലത്തിലും ഒക്കെ ചർച്ച ചെയ്ത് അതിന്റെ അന്തിമ തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ അനർഹരായിട്ടുള്ളവർ, അവരെ പല കാരണത്താൽ മാറാതെ നിൽക്കുന്നവരുണ്ടാവാം, അങ്ങനെയുള്ളവർ സ്വയം റേഷൻ കാർഡുകൾ ഒഴിയണമെന്നുള്ളതാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അനർഹരായിട്ടുള്ളവർ മുൻഗണനാ കാർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയം ഒഴിയുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് ഒഴിയാനുള്ള നടപടികൾ അവർ സ്വമേധയാ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: കേരളത്തിലെ നിലവിലെ റേഷൻ കാർഡ് ഇനങ്ങളെക്കുറിച്ചും അതിലെ ഉപഭോക്താക്കളെക്കുറിച്ചും റേഷനിംഗ് കൺട്രോളർ CV മോഹൻകുമാർ.
3: ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ കാർഡുകൾ തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. അതിലെ മഞ്ഞ റേഷൻ കാർഡുകൾ AOI പദ്ധതിയുടെ കീഴിലാണ് ഉൾപ്പെട്ടു വരുന്നത്. പിങ്ക് റേഷൻ കാർഡുകൾ, അത് പ്രയോറിറ്റി റേഷൻ കാർഡ് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടു വരുന്നത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് റേഷൻ വിഹിതം നിശ്ചയിക്കാൻ കഴിയുന്ന വിഭാഗമാണ് ടൈഡ് ഓവർ റേഷൻ വിഹിതം. അതില് നീല റേഷൻ കാർഡുകൾ, അതായത് നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗം കാർഡുകളാണുള്ളത്. അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡുകൾ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗമാണ്. പിന്നെ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചുമതല വഹിക്കുന്നവർക്ക് NPI നോൺ പ്രയോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ റേഷൻ കാർഡുകൾ, ഇങ്ങനെ 5 വിഭാഗം റേഷൻ കാർഡുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. അത് ഓരോന്നിന്റെയും അർഹതാ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. മഞ്ഞ റേഷൻ കാർഡുകൾക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പ് അല്ലെങ്കിൽ ആട്ട എന്ന അളവിലാണ്. അതുപോലെ പിങ്ക് റേഷൻ കാർഡുകൾക്ക് ഒരു അംഗത്തിന് പരമാവധി 5 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, 4 കിലോ അരിയും 1 കിലോ ആട്ടയോ ഗോതമ്പോ എന്ന നിലയിലുമാണ് നൽകി വരുന്നത്. ഇത് കൂടാതെ നീല റേഷൻ കാർഡുകൾ, അതായത് സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് ഇവർക്ക് വിതരണം ചെയ്തു വരുന്നത്. അപ്പൊ അതിന് കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ഒരംഗത്തിന് 2 കിലോ വീതം എന്ന കണക്കിലാണ് റേഷൻ വിതരണം ചെയ്തു വരുന്നത്. അതോടൊപ്പം വെള്ള റേഷൻ കാർഡുകൾക്ക് ഒരു കാർഡിന് ശരാശരി 4 കിലോ എന്ന നിലയിലാണ് നിലവിൽ റേഷൻ നൽകുന്നത്. കേരളത്തില് AOI വിഭാഗത്തിൽ 593,977 റേഷൻ കാർഡുകളാണ് നിലവിലുള്ളത്. അവർക്കാണ് 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ വീതം സൗജന്യമായി നൽകി വരുന്നത്. അതോടൊപ്പം NFSA കീഴിലുള്ള പ്രയോറിറ്റി കാർഡുകൾ, അതായത് മുൻഗണനാ റേഷൻ കാർഡുകൾ 37,72,368 റേഷൻ കാർഡുകളാണുള്ളത്. ആ കാർഡിൽ ഉൾപ്പെട്ട ഒരംഗത്തിന് 5 കിലോഗ്രാം എന്ന നിരക്കിൽ നൽകി വരുന്നത്. അതുപോലെ നോൺ പ്രയോറിറ്റി സബ്സിഡി, സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന 21,19,857 റേഷൻ കാർഡുകളുണ്ട്. അതിൽ ഉൾപ്പെട്ട ഓരോ അംഗത്തിനും 2 കിലോ ഭക്ഷ്യധാന്യങ്ങൾ വീതമാണ് 4 രൂപ നിരക്കിൽ നൽകി വരുന്നത്. ഇത് കൂടാതെയാണ് സബ്സിഡി രഹിതമായിട്ടുള്ള നോൺ സബ്സിഡി കാർഡുകൾ ഉള്ളത്. അത്

0: 250 റേഷൻ കാർഡുകളാണുള്ളത്. അത് ഒരു റേഷൻ കാർഡിനാണ് വിഹിതം. ഒരു റേഷൻ കാർഡിന് 4 കിലോ 10 രൂപ 90 പൈസ നിരക്കിൽ റേഷൻ നൽകി വരുന്നു. ഇനി ഇത് കൂടാതെ 29,616 ഇൻസ്റ്റിറ്റ്യൂഷൻ കാർഡുകളുണ്ട്, NPI കാർഡുകൾ. അത് നൽകുന്നത് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന വ്യക്തികളുണ്ട്. അത് വ്യക്തിഗത കാർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാർഡിന് ഒരു അംഗത്തിന് 2 കിലോ, അതായത് ഒരു കാർഡിന് 2 കിലോ എന്ന നിരക്കിൽ 10 രൂപ 90 പൈസ വിലയിൽ കിട്ടും. ഇതാണ് നിലവിലുള്ള നമ്മളുടെ കാർഡുകളുടെ എണ്ണവും വിതരണ തോതും വിലയും. നമുക്ക് ഏതാണ്ട് 500,000 കാർഡുകൾ പുതിയതായിട്ട് കൊടുക്കുന്നതിനാണ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ. റേഷൻ കാർഡുകളിൽ അനർഹരെ കണ്ടെത്തുന്ന നടപടികൾ നിരന്തരം നടന്നു വരികയാണ്. ഇപ്രകാരം കണ്ടെത്തുന്ന ഒഴിവാക്കപ്പെടുന്നവരുടെ വേക്കൻസിയിൽ 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിന് വേണ്ടി മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് ഓൺലൈൻ സംവിധാനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസം 17-ാം തീയതി വരെ ജനങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. അതിൽ ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ ഇല്ലാത്ത എല്ലാവർക്കും അപേക്ഷ കൊടുക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ വസ്തുവിൽ കൂടുതലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. 600 cc കൂടുതലുള്ള കാറോ 4-ചക്ര വാഹനമോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഉപജീവന മാർഗത്തിന് ടാക്സി ആണെങ്കിൽ അവർക്ക് എക്സംഷൻ ഉണ്ട്, അവർക്ക് അപേക്ഷിക്കാം. അതുപോലെ 1,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീട് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. നിലവിലെ മാനദണ്ഡങ്ങളാണത്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ കുറച്ച് നിബന്ധനകളാണ് നിലവിലുള്ളത്. ഇത് ഒഴികെയുള്ള എല്ലാവർക്കും അപേക്ഷ നൽകാൻ നിലവിൽ സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 500,000 കുടുംബങ്ങളെ
1: ഓണത്തിന് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചാണ് സർക്കാർ ഈ നിർദ്ദേശം നൽകിയതും. അതനുസരിച്ചാണ് ഇപ്പോൾ ഓൺലൈൻ അപേക്ഷകൾക്കായി തുറന്നു നൽകിയിട്ടുള്ളത്.
2: സർക്കാരിന്റെ ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി.
3: സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകളെ തെരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അത് ഞങ്ങൾ പലപ്പോഴായിട്ട് സർക്കാരിലേക്ക് കത്ത് കൊടുത്തതാണ്. കാരണം 1,000 സ്ക്വയർ ഫീറ്റ് വീട് അതിന്റെ താഴെയുള്ളവർക്ക് ഇത് കിട്ടുന്നത് ഇപ്പോ മന്ത്രിയുടെ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലങ്ങളിലൊക്കെ 2-3 സെന്റ് സ്ഥലമുള്ള സ്ഥലങ്ങളിൽ ഒരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത വീടാണെങ്കിൽ ചിലപ്പോൾ മുകളിലൊരു റൂം ഉണ്ടാക്കും കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ. അപ്പൊ അവര് ദരിദ്രരേഖ മുകളിലാകാണ്. അതിനൊരു മാനദണ്ഡം ഈ സ്ഥലത്തിന്റെ കാര്യത്തിലും വീടിന്റെ കാര്യത്തിലും. അതേമാതിരി ഇപ്പൊ കാറ് രോഗികളുള്ള അച്ഛന്മാരുടെ മക്കള് ചിലപ്പോൾ ഒരു ആൾട്ടോ കാറൊക്കെ വാങ്ങും, അത് ഒഴിവാക്കാതെ പറഞ്ഞിട്ടുണ്ട്. ടാക്സി ഓടിക്കുന്നവർ ഒഴിവാക്കണം. അങ്ങനെ ഇതൊരു മാനസിക പരിഗണന ശരിക്കും പരിശോധിച്ചോട്ടെ, പരിശോധിച്ചിട്ട് ഒരു മാനസിക പരിഗണന കൊടുക്കാൻ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് ഈ കാര്യത്തിൽ വേണ്ടത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ മുകളിൽ ഒരു റൂം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് അവരുടെ സൗകര്യത്തിന് വേണ്ടി 2-3 മക്കളുണ്ടെങ്കിൽ അവരുടെ കുടുംബ പ്രസാദനം മനസ്സിലാക്കി പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്കാര്യത്തിൽ അത് നമ്മൾ ഗവൺമെന്റിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സ്ഥലം ആകെ 5 സെന്റ് 6 സെന്റ് സ്ഥലം ഉള്ള ഒരാളാണ്. 1-2 ഏക്കർ സ്ഥലം ഉള്ളവർ തന്നെ ശരിയായ വീടാണ് എന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ BPL ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. അത് ഒഴിവാക്കണം. വരുമാന പരിധി ഏകദേശം 10,000 താഴെയാണ് അവർ പറയുന്നത്. അതേമാതിരി ഇതിനെ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ പല ഒഴിവായി കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഓരോ സമയത്തും പക്കക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലോ ഇവരെ വീട് വലുതായാലോ ഒക്കെ തന്നെ സ്വമേധയാ വന്ന് BPL APL ആക്കുന്നുണ്ട്. അവരെ പരിഗണിക്കൽ ഇപ്പൊ നീല കാർഡ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷെ ആ നീല കാർഡിലേക്കെങ്കിലും അവർ ഉൾപ്പെടുത്തണം. അതായത് 4 ദിവസത്തേക്ക് കൊടുക്കുന്ന അരിയിൽ അവരുടെ വരുമാനമനുസരിച്ച് അവർ ഉൾപ്പെടുത്തും. അപ്പൊ ഉൾപ്പെടുത്തും നേരെ വെള്ളക്കാർഡാണ്. വെള്ളക്കാർഡിനായ 2 കിലോ അല്ലെ 3 കിലോ അരിയ കിട്ടുക ഒരു കാർഡിന്. നീല കാർഡിനാണ് ഒരാൾക്ക് 2 കിലോ അരി കിട്ടും. അപ്പൊ ആ ഒരു പരിഗണന കൂടി നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സ്വമേധയാ ഒഴിവാകുന്നവർക്ക് ഗവൺമെന്റിൽ ആവശ്യപ്പെട്ടത് ഇപ്പൊ ചില ആൾക്കാർ വലിയ ഫൈൻ അടപ്പിക്കുന്നുണ്ട്, വാങ്ങിയോടത്തിനോട് അരിന്റെ പൈസ അടപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി അവർക്കൊരു പരിഗണന കൊടുക്കുക പെട്ടെന്ന്. അപ്പൊ കുറെ ആൾക്കാർ വീണ്ടും ഒഴിവായി പോകും. അതും മിനിസ്റ്റർ അനുഭവപൂർവ്വം പരിഗണിക്കാതെ പറഞ്ഞിട്ടുണ്ട്. ഈ ജനങ്ങളെ ബുദ്ധിമുട്ടറിയുന്ന ഒരു വിഭാഗമാണ് റേഷൻ വ്യാപാരികൾ. ഓരോ കുടുംബത്തെയും അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ കത്ത് കൊടുക്കുന്നത്. വീട് ഒരു മാനദണ്ഡം ആക്കരുത്. മോള് ചിലപ്പോൾ റൂം ഉണ്ടാക്കിയിട്ടുണ്ടാകും വെള്ളപ്പൊക്കം വരുന്ന സ്ഥലത്ത്. ഈ കാര്യങ്ങളിലൊക്കെ അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കി അവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ കത്ത് കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി അത് മനസ്സിലാക്കി വളരെ സ്വാഗതാർഹമായി പറയുന്നത്.
2: റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട നിലവിലെ മാനദണ്ഡങ്ങൾ കേരളത്തിലെ സാഹചര്യത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുറഞ്ഞ ഭൂവിസ്തൃതി, വീടിന്റെ വിസ്തീർണം, വാഹന സൗകര്യം എന്നിവയൊക്കെ പരിഗണിക്കുമ്പോൾ പലരും അർഹമായ പരിഗണന കിട്ടാതെ പുറത്തുപോവാൻ സാധ്യതയുണ്ട്. പുതിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹരായ കൂടുതൽ പേർക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് കടന്നുവരാൻ കഴിയും. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി

0: ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസ.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
4: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
5: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9 2 8 7 2 2 2 3 3 0.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
4: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് ശുഭപന്തുവരാളി രാഗം. പന്തുവരാളി രാഗത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ ആ രാഗത്തിന്റെ ഭാവം ടോട്ടലി ഡിഫറെന്റ് ആയി. പന്തുവരാളി
1: സരിഗ മാപ്പ,
0: ഇതില്
1: സരിഗ മാപ്പ,
0: ഇത്രയും വ്യത്യാസമുള്ളൂ. ഗാന്ധാരം അന്തരഗാന്ധാരത്തിൽ നിന്ന് സാധാരണ ഗാന്ധാരമായി.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ആയിരത്തി തൊള്ളായിരത്തി 1985 റിലീസ് ചെയ്ത വിജയകാന്ത് ചിത്രം നാനേ രാജ നാനേ മന്ദിരി എന്ന സിനിമയ്ക്ക് വേണ്ടി മലയാളികളുടെ പ്രിയ ഗായകരായ P. ജയചന്ദ്രനും P. സുശീലയും ചേർന്ന് പാടിയ ഒരു അപൂർവ യുഗ്മഗാനം. ഇളയരാജയുടെ കരിയറിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉടനീളം ഗാനസാഹിത്യമൊരുക്കി പിന്തുണയേകിയ വാലിയാണ് ഗാനരചയിതാവ്. ചാരുകേശി രാഗസ്പർശമുള്ള ഈ ഗാനത്തിന്റെ പശ്ചാത്തല സംഗീതം ലളിതസുന്ദരമായ ഒന്നാണ്. ഗാനസന്ദർഭത്തിൽ വെള്ളിത്തിരയിൽ വിജയകാന്തിനൊപ്പം നായികയായ രാധിക.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പുറം കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
1: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം
4: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ
3: വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക് കെറ്റിൽ അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്
4: മൈജി ലാഭമഴ
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
0: മലയാള ഭാഷയിലെ ഒരു പ്രയോജനവുമില്ലാത്ത അക്ഷരമാണ് റ് കഴിഞ്ഞാലുള്ള ഇലു ഈ ഇലുവിനെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല ആരെയും കണ്ടാൽ കുരക്കില്ല കടിക്കില്ല എല്ലാവരോടും വാലാട്ടും അവനെ കെട്ടഴിച്ചു വിടാറേയില്ല വിട്ടാൽ ഭ്രാന്തായ പോലെ പറമ്പ് മുഴുവൻ കുറേ നേരം ആർക്കും പിടികൊടുക്കാതെ ഓടി നടന്ന് അവസാനം അണച്ചു വന്ന് ഇവിടെ തന്നെ കിടക്കും ചിലപ്പോൾ അവനൊരു കാര്യവുമില്ലാതെ ഉച്ചത്തിൽ കുരയ്ക്കുന്നത് കേൾക്കാം എന്നാൽ ഒരു കാര്യവും ഇല്ലാതില്ല അടുത്തു ചെന്ന് നോക്കിയാൽ ഒരു ഉറുമ്പോ തവളയോ അവൻ്റെ അടുത്തുകൂടി പോയതാണ് ആ നിരുപദ്രവ ജീവികളെ നോക്കി ഇലു കോപത്തോടെ കുരയ്ക്കുന്നു ഇവന് ഇലു എന്ന് പേരിട്ടത് ഞാനാണ് അവനെ കാണുമ്പോഴൊക്കെ സാംസ അഭിമാനത്തോടെ ചിന്തിച്ചു ഒരാൾ ജീവിതകാലം മുഴുവൻ പേറുന്ന പേരിടുന്നത് വേറൊരാളാണ് പേരിട്ടയാളെ ഒരാളും മറക്കില്ല എന്റെ പേരിട്ടയാളെ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് അയാളെ കാണുമ്പോഴൊക്കെ എനിക്ക് നന്ദിയും ലജ്ജയും തോന്നുന്നുണ്ട് ഇലുവും സാംസയെ അങ്ങനെയൊക്കെ തന്നെ നോക്കി ഒപ്പം വേറൊരാളെയും അവൻ നോക്കുന്നുണ്ട് രണ്ടുപേരെ കണ്ട് അവൻ വാലാട്ടി അവൻ തന്റെ നിറം തിരിച്ചറിയാൻ പറ്റാത്ത കണ്ണിൽ കൂടി രണ്ടുപേരെ കണ്ടു സാംസ തിരികെ നടന്ന് തിണ്ണയിൽ കയറി പിന്നെയും നടന്ന് അടുക്കളപ്പടിയിലിരുന്നു അത് സാമാന്യത്തിലും വലിയ തടി കൊണ്ടുണ്ടാക്കിയതാണ് ഈ വീടുണ്ടാക്കുന്നതിന് മുൻപ് അത് വേറൊരു വീടിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് സ്ഥാപിച്ചിരിക്കുന്ന ഭിത്തിയുമായി അത് കാഴ്ചയിൽ ചേരാതെ നിൽക്കുന്നത് എന്നാൽ നല്ല പൊക്കമുള്ളതുകൊണ്ട് ഒരു കസേരയിലിരിക്കുന്നത് പോലെ കാൽ താഴ്ത്തിയിട്ട് അതിലിരിക്കാം സാംസ അതിന്മേലിരുന്ന് അമ്മയെ നോക്കി അമ്മ രാവിലത്തേക്ക് തയ്യാറാക്കുന്ന ഭക്ഷണം തടിത്തവി കൊണ്ട് ഇളക്കാൻ നോക്കുകയാണ് പാത്രം ചെറുതായതോ കപ്പയുടെ അളവ് കൂടിയതോ തവിക്ക് ബലം കുറഞ്ഞതോ അത് നന്നായി ഇളകുന്നില്ല ആവി പൊന്തി കൈ ചൂടാകുന്നതുകൊണ്ട് അമ്മ ഇടയ്ക്കിടെ കൈ കുടയുന്നുണ്ട് പരണത്ത് അടുപ്പിന് മുകളിൽ ഉണക്കാൻ വേണ്ടി മാലയായി കോർത്തിട്ട കുടമ്പുളികൾ കറുത്തുവരുന്നുണ്ട് പാത്രത്തിലെ ആവിയടിക്കുമ്പോൾ അതിനൊക്കെ ചെറുതായി നനഞ്ഞ നിറം ഒത്തിരി കാലമായി അവിടെയൊക്കെ കനത്തിൽ നിൽക്കുന്ന ചുക്കിലി വലകൾ അങ്ങനെ തന്നെയുണ്ട് അടുപ്പിന് മുകളിലെ വലകൾക്ക് വേറൊരു കനമാണ്

0: അടുക്കളപ്പടിമേലിരുന്ന് സാംസ കട്ടൻ കാപ്പി കുടിച്ചു. പല്ലു തേക്കുന്നതിന് മുൻപ് കുടിക്കുന്നതാണ് കട്ടൻ കാപ്പി. പല്ലു തേച്ചു കഴിഞ്ഞുള്ളത് സാധാരണ കാപ്പി. അവനത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വേറൊരു ഗ്ലാസ് പാലൊഴിച്ച കാപ്പി എടുത്ത് നീട്ടി. അത് സാംസയ്ക്കുള്ളതല്ല, പറമ്പിൽ ഒരു പണിക്കാരനുണ്ട്. സാംസ അത് അയാൾക്ക് കൊണ്ടു കൊടുക്കണം. സാംസ അതുമായി പതിയെ പതിയെ നടന്നു. ഗ്ലാസിന്റെ തുമ്പ് വരെ ചൂട് കാപ്പിയുണ്ട്. കാലെവിടെയെങ്കിലും തട്ടിയാൽ കൈ പൊള്ളും, അല്ലെങ്കിൽ കാപ്പി തുളുമ്പും. കാല് തട്ടാതെയും കൈ പൊള്ളാതെയും തുളുമ്പാതെയും സാംസ നടന്നു. പോകും വഴി ഇലുവിനെ ഒന്നുകൂടി നോക്കി. ഇലു ഇപ്പോഴും രണ്ടുപേരെ കാണുന്നുണ്ട്. അവൻ രണ്ടുപേരെ കണ്ട പോലെ വാലാട്ടി. പൊരുന്ന കോഴി ഒന്നിലധികം ആളുകളുടെ സാമീപ്യം മനസ്സിലാക്കിയതുപോലെ കൊക്കി. സൂക്ഷിച്ച് സൂക്ഷിച്ച് നടന്ന് ഇടയ്ക്ക് വറ്റിക്കിടക്കുന്ന ഒരു തോടും ഇറങ്ങിക്കയറി സാംസ പണിക്കാരന്റെ അടുത്തെത്തി. പണിക്കാരന്റെ പേര് ദാമു. അയാളൊരു ചാലിൽ ഇറങ്ങി നിന്നുള്ള ജോലിയിലാണ്. കാപ്പി ചേട്ടാ, കാപ്പി, അവൻ പറഞ്ഞു. ദാമു തലപൊക്കി നോക്കിയില്ല. അയാൾ അങ്ങനെയാണ്, കുട്ടികളെയൊന്നും ശ്രദ്ധിക്കാറില്ല.
1: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 8 മണി.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റെയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി പി സജീന്ദ്രൻ എം എൽ എ കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോഡൽ കൌണ്ടർ ടെററിസ്റ്റ് ഫോഴ്സ് ദൌത്യത്തിന്റെ ഭാഗമായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കേരള പോലീസുമായി ചേർന്ന് കൊച്ചി നഗരത്തിൽ മോക് ഡ്രിൽ നടത്തി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി മെട്രോ, കൊച്ചി ഷിപ്പ്യാർഡ്, പെട്രോനെറ്റ് ലിമിറ്റഡ് എന്നിവിടങ്ങളിലായിരുന്നു മോക് ഡ്രിൽ. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9:00.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
2: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: RealFM.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

കേവലം ഒരു കേൾവിയിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഒരുപാട് കാലമായി നാം കേൾക്കുന്ന ശബ്ദങ്ങൾ തന്നെ ആവണമെന്നില്ല അവയിൽ ചിലതെങ്കിലും. അത്തരം രണ്ടു ഗാനങ്ങളാണ് ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ. ആദ്യ ഗാനം മുത്ത് എന്ന ചിത്രത്തിനുവേണ്ടി രാധാ വിശ്വനാഥ് പാടിയതാണ്. 1972 തന്നെ മറവിൽ തെരുവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിനുവേണ്ടി ദേവരാജന്റെ സംഗീത നിർദ്ദേശത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നെങ്കിലും 1976 ഇറങ്ങിയ മുത്തിനുവേണ്ടി KS നമ്പൂതിരിയും പ്രദീപ് സിംഗും ചേർന്നൊരുക്കിയ വിമൂക ശോക സ്മൃതികൾ ഉണർത്തി എന്ന ഗാനമാണ് അവരെ പ്രശസ്തയാക്കിയത്. സ്റ്റുഡിയോ സൗകര്യം പോലുമില്ലാതെ തൃശൂരിനു സമീപമുള്ള ഒരു ഹാളിൽ വെച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ ഗാനം രാധാ വിശ്വനാഥിന്റെ അതിമനോഹരമായ ആലാപന സൗന്ദര്യത്താൽ നമ്മുടെ മനസ്സുകളിലേക്ക് ഒരു ചാറ്റൽ മഴയായി പെയ്തിറങ്ങുന്നു. നല്ലൊരു കർണാടക സംഗീതജ്ഞ കൂടിയായിരുന്ന അവർ കർണാടക സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സിനിമാ പിന്നണി രംഗത്തുനിന്നും മാറി നിൽക്കുകയായിരുന്നു.

മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനം മാത്രം ആലപിച്ച ഒരു ഗായികയാണ് അടുത്തത്. കോഴിക്കോട്ടിനടുത്ത് വടകര സ്വദേശിനിയായ സരിമ കൃഷ്ണയാണ് ഈ ഗായിക. നല്ല സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ സരിമ നല്ലൊരു ഗസൽ ഗായിക കൂടിയാണ്. അതുകൊണ്ടുതന്നെ ഗസൽ ആലാപനത്തിലെ ഭാവാത്മകതയുടെ മാന്ത്രിക സ്പർശം ഈ ഗാനത്തിലും നമുക്ക് കേൾക്കാം. ഒരു പാട്ട് മാത്രം നമുക്ക് സമ്മാനിച്ച സരിമ സിനിമാ സംഗീത ലോകത്തു നിന്നും വിട്ടുനിൽക്കുകയായി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ സരിമ നല്ലൊരു ഗസൽ ഗായിക കൂടിയാണ്. അതുകൊണ്ടുതന്നെ ഗസൽ ആലാപനത്തിലെ ഭാവാത്മകതയുടെ മാന്ത്രിക സ്പർശം ഈ ഗാനത്തിലും നമുക്ക് കേൾക്കാം. ഒരു പാട്ട് മാത്രം നമുക്ക് സമ്മാനിച്ച സരിമ സിനിമാ സംഗീത ലോകത്തുനിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ചിത്രം തീർത്ഥാടനം. രചനാ സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് എ കെ അനിൽകുമാർ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
7: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ ആം സൈറ മുജ്തബ. ദ ഹെഡ്ലൈൻസ്: Prime Minister Narendra Modi launches next phase of regional air connectivity scheme Viksit Udaan to give fillip to air travel in tier 2 and tier 3 cities. Government hikes onion procurement price for price stabilization buffer by 13% to 2,125 rupees per quintal to boost farmer income. IMD says monsoon rains will continue to lash large parts of the country over the next few days. Australian Prime Minister Anthony Albanese hails India as key economic partner ahead of Prime Minister Modi's visit. And in football, France and Morocco enter quarterfinals of FIFA World Cup. And now the news in detail. Prime Minister Narendra Modi launched the next phase of regional air connectivity scheme Viksit Udaan in Jodhpur, Rajasthan yesterday to give fillip to air travel in tier 2 and tier 3 cities and remote regions. Addressing a massive gathering, the Prime Minister said that under the new phase of Udaan scheme, smaller cities and remote regions will be connected through air connectivity.
8: Udaan yojana ke naye charan ki bhi shuruaat hui. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
7: Prime Minister Modi also inaugurated the new terminal building at Jodhpur Airport, marking a major push to India's civil aviation infrastructure and regional connectivity. Mr. Modi highlighted that the architecture and interior of the new terminal are trending on social media.
8: Jodhpur mein naye airport terminal ka udghatan kiya gaya hai aur main social media mein dekh raha tha ki naye terminal ka architecture interior ye social media mein chhaya hua hai. Charon taraf Rajasthani Rajasthan dikh raha hai. साथियों, ये मारवाड़ में पर्यटन, व्यापार और रोजगार को नई गति देगा.
7: सिविल एविएशन मिनिस्टर राम मोहन नायडू ऑल्सो सेड दैट द लॉन्च ऑफ द विकसित उड़ान स्कीम विल मार्क द नेक्स्ट चैप्टर ऑफ इंडियाज रीजनल कनेक्टिविटी जर्नी. मिस्टर नायडू सेड द स्कीम लॉन्च बाय प्राइम मिनिस्टर विद एन आउटले ऑफ ओवर 28,840 करोड़ रुपीज will facilitate the development of over 100 new aerodromes and 200 helipads, bringing the dream of affordable air travel closer to millions and connecting the aspirations of a rising India.
9: It is the vision of Prime Minister Narendra Modi that wherever there is expansion of civil aviation, it should benefit not just passengers but also the economy of the entire city, businesses, students and every sector as well as citizens. We can see the effect across the country today.
7: Later in the day, Prime Minister Modi inaugurated CG Semi's state-of-the-art outsourced semiconductor assembly and test, or OSAT, plant in Sanand, Gujarat. The event was attended by Union Minister Ashwini Vaishnav and Gujarat Chief Minister Bhupendra Patel, along with global tech leaders.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഹവാകർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
5: Real voices, real stories.
4: സമർപ്പിക്കുന്നത്
6: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
7: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ PB രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
8: നമ്മുടെ ഇപ്പോ കേരളീയ സമൂഹത്തിന് തന്നെ സമാധാനകാംക്ഷികളായ മനുഷ്യര്, മനുഷ്യ സ്നേഹത്തെ ഉദ്ഘോഷിക്കുന്ന മനുഷ്യര്, അവരൊത്തുചേർന്നിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. അത്തരം മനുഷ്യരുടെ ഇടപെടലാണ് അവസാനം ഒരു ഫലമായി മാറിയിട്ടുള്ളത്. അത്തരം പ്രവർത്തനത്തിൽ തന്നെയാണ് അങ്ങ് ഇപ്പോഴും ആജീവനാന്തം മുഴുകിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, അങ്ങയുടെ വിനോബാവയോടൊപ്പം ജീവിച്ച അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇന്ത്യ മുഴുക്കെയുള്ള ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ തൊട്ട് അനുഭവിച്ച മനുഷ്യൻ എന്ന നിലയിൽ, അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഭൂമിയില്ലാത്ത കർഷകർ, ആദിവാസികൾ, ഗ്രാമീണർ, ഈ ദരിദ്രരായ മനുഷ്യർ, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ അങ്ങ് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങയുടെ ജീവിതത്തിലൂടെ അത് തൊട്ടറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അങ്ങ് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്?
9: മഹാത്മാഗാന്ധിയിൽ നമ്മളൊക്കെ എന്താ പഠിച്ചത്? മഹാത്മാഗാന്ധിയുടെ ടെലിസ്മാൻ എന്ന് പറയും. മഹാത്മാഗാന്ധി ഒരു മന്ത്രേ തന്നിട്ടുള്ളൂ നമുക്കൊക്കെ, എന്ത് ചെയ്യുമ്പോഴും സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരും ചിന്തിക്കുക. അപ്പോൾ ആ ടെലിസ്മാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിരിക്കണം. അത് ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്നവർക്കും മനസ്സിലായിരിക്കണം, പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവർക്കും മനസ്സിലായിരിക്കണം. ഇന്നത്തെ എല്ലാ വിഷമങ്ങൾക്കും കാരണം നമ്മൾക്കത് മനസ്സിലായില്ല എന്നാണ്. മഹാത്മാഗാന്ധി തന്ന മന്ത്രം നമ്മൾ മറന്നിരിക്കുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അഹിംസ ഒരു വഴിയാണ്, പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? അഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. അഹിംസയിൽ കൂടെ ഈ അവസാന തട്ടിൽ കിടക്കുന്ന മനുഷ്യന് നീതി നേടിക്കൊടുക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ 4 ഭാഗങ്ങളിലും സഞ്ചരിച്ച് യുവാക്കളെ ട്രെയിൻ ചെയ്ത് പാവപ്പെട്ട സമൂഹങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു ഭാഗമാണ് ഭൂമി. കാരണം കേരളത്തിൽ നോക്കൂ, ഇവിടെ മുത്തങ്ങ സമരം നടന്നു, ചേങ്കര സമരം നടന്നു, അരിപ്പ സമരം നടന്നു, ആറള സമരം നടന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മണ്ണിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടത് ജീവിക്കാൻ ഭൂമിയും വെള്ളവും കാടുമാണ്. അപ്പോൾ 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത്രയും സാധാരണ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നമ്മുടെ വികസനത്തിൽ അപാകതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ അപാകത മാറ്റലായിരുന്നു എൻ്റെ ജോലി. ആ പ്രയത്നത്തിൽ അഹിംസയാണ് നല്ല വഴി എന്ന് കണ്ടുകൊണ്ട് ഇതിനേണ്ടി യോജിപ്പിച്ചു. സാധാരണക്കാരന് വേണ്ടി പോരാട്ടം, അഹിംസയിൽ കൂടിയുള്ള പോരാട്ടം. അതിൽ നിന്ന് ഒരു വലിയൊരു കാര്യമല്ലെങ്കിലും വലിയൊരു ഫിലോസഫി പോലാണ് ഇപ്പോൾ ലോകം അതിനെ കാണുന്നത്. ലോകത്തെല്ലാവരും അതിനെക്കുറിച്ച് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഇതിന് ഉദാഹരണമായി എടുക്കുമ്പോഴും

0: ഒക്കെ അവർ പറയുന്നത് ഇത് വലിയൊരു കോമ്പിനേഷനാണല്ലോ, ഇതെങ്ങനെ കണ്ടുപിടിച്ചു, അത് വലിയൊരു കാര്യമായിട്ട് ആളുകൾ കരുതുന്നു. അതിനെ സ്കെയിലപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം 100 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 500 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 1000 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ അത് 100,000 വരെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്കെയിലപ്പ് ചെയ്യലാണ്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി നീതി, അഹിംസ വഴി, ഈ രണ്ട് കാര്യം നമ്മളുടെ യുവാക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ, കൊലലും കൊലയും ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടൊരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും, നാടിനെ നിർമ്മിക്കാൻ കഴിയും. അതിലേക്കാണ് ഞാൻ ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. യുവാക്കൾ ട്രെയിനിങ് ചെയ്യുന്നു, അതിനുവേണ്ടി തന്നെ മിനിസ്റ്റേഴ്സുമായിട്ടും പൊളിറ്റീഷ്യനുമായിട്ടും സംസാരിക്കുന്നതിന് തന്നെ, ഗവൺമെൻറ് ഒഫീഷ്യൽസുമായി സംസാരിക്കുന്നതിന് തന്നെ ഒരു പുതിയ പൊളിറ്റിക്സ് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? അപ്പോൾ ഒരു ന്യൂ പൊളിറ്റിക്സ് ആണ് ഗാന്ധിയുടെ പൊളിറ്റിക്സ്, ജനങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ദ പീപ്പിൾസ് പൊളിറ്റിക്സ്. അതിനാണ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്.
1: ഈ ഏകതാ പരിഷത്തിന്റെ ഒരു സ്ഥാപനത്തിലേക്ക് നയിക്കുന്നതും അങ്ങയുടെ ഈ ഒരു ദർശനങ്ങളും ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം ഒക്കെയാണല്ലോ.
0: അതെ.
1: അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു?
0: ഏകതാ പരിഷത്ത് എന്ന പേര് ഏക്ത, എല്ലാവരെയും കൂട്ടിച്ചേർക്കലാണല്ലോ പരിപാടി, അപ്പോൾ അത് ഏകത ആവട്ടെ. അപ്പോൾ ഏക്ത എന്താ ആഗ്രഹിക്കുന്നത്? ഒന്ന്, സമൂഹത്തിൽ ഏക്ത ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഈ ദൂരം മാറണം. അതുപോലെ ഞാൻ നീ എന്ന ഈ ഭാവം ഉണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് പോലെയല്ല നീ വിശ്വസിക്കുന്നത്, നിൻ്റെ വിശ്വാസം എന്നിൽ നിന്ന് ഭിന്നമായതുകൊണ്ട് നീ എൻ്റെ ശത്രുവാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് പകരം ഏക്ത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നതകൾ മറന്ന്, ഈ ഭാഷയുടെയും വേഷത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ ഭിന്നതകൾ മറന്ന് ഒരു സമൂഹമാവാൻ കഴിയണം. എന്നിട്ട് പാവപ്പെട്ടവന് വേണ്ടി ഫോക്കസ് ചെയ്യുക, അഹിംസ വഴിയിൽ കൂടെ നേടിക്കൊടുക്കുക. അതിലാണ് ഏകതാ പരിഷത്ത് ഇതുവരെ ജയിച്ചത്. ഒരുപടി യുവാക്കൾ അതിൽ ട്രെയിൻഡായ ആശയം മനസ്സിലാക്കിയവർക്ക്, കാരണം ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പം ഗാന്ധി ചെയ്തതുപോലെ സർവധർമ്മ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ശ്രമദാനം ഉണ്ടായിരിക്കണം, അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാം അന്ന് ഗാന്ധി ചെയ്ത കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഇതിൻ്റെ നേട്ടം. അതിൽ നിന്ന് ഇന്നും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് കാണുമ്പോൾ ഗാന്ധി റിലവൻ്റ് ആണെന്ന് മനസ്സിലാവും. പലരും പറയുന്നില്ലേ ഗാന്ധി റിലവൻ്റ് അല്ല, അതൊക്കെ ആ കാലത്ത് ചെയ്തു പോയി, ഇനിയിപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ ലോകത്തൊന്നും പറയുന്നില്ലേ. ഞാൻ സ്ഥാപിക്കുന്നതെന്താ വെച്ചാൽ, ഞാൻ ചെയ്ത് കാണിക്കുന്നതെന്താന്ന് വെച്ചാൽ ഗാന്ധി സ്റ്റിൽ റിലവൻറ്റ്. എൻ്റെ ഗാന്ധിയുടെ വഴിയിൽ കൂടി ചെയ്യുകയാണെങ്കിൽ സ്നേഹവും സമാധാനമുള്ള ലോകം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ പ്രശ്നം പരിഹരിക്കൽ മാത്രമാവരുത്, പ്രശ്നം പരിഹരിച്ചാലും പിന്നെ ലോകം ഉണ്ടാവണ്ടേ, ജീവിക്കണ്ടേ? അപ്പോൾ പ്രശ്നപരിഹാരത്തിൻ്റെ സമയത്തും ഒരു ഭാവി ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരു സംഘടനയായിരിക്കണം. അങ്ങനെയാണ് ഏകതാ പരിഷത്തിൻ്റെ ക്രിയേഷൻ ഉണ്ടായത്.
1: ഇപ്പോൾ നമ്മുടെ ഒരു പങ്ക് പറയുന്ന ഈ ഗാന്ധിയൻ ജീവിതത്തെ ദർശനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാലത്തും ഒരു വലിയ രീതിയിൽ ഒരു സ്വാധീനമായി പലപ്പോഴും മാറിയിട്ടുള്ളത് ഗാന്ധിയൻ ജീവിതത്തെ അവലംബിച്ച് നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പുറത്തുനിന്നുള്ളവർ വന്നിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ മഹാത്മാഗാന്ധിയെ പോർട്രേ ചെയ്തൊരു വിധം ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസ് എഴുതിയ പുസ്തകം, അതിലൂടെ കിട്ടുന്ന ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇൻസൈറ്റ് ഭയങ്കര ഇലക്ട്രിഫൈയിങ് ആയിട്ട് ഗാന്ധിയെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് ആ പുസ്തകത്തിലൂടെ കഴിഞ്ഞു. അത് വലിയൊരു പുതിയ കാലത്ത് ഇൻസ്പിറേഷനായി. അറ്റൻബറോ കൊണ്ടുവന്ന ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ പോലെ ഈ ഭൂഖണ്ഡത്തെ സ്വാധീനിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന കലാരൂപത്തിലും മറ്റൊക്കെ ഉള്ള പ്രയത്നങ്ങൾ പലപ്പോഴും പുറത്തുനിന്നുള്ള മനുഷ്യർ ചെയ്തിട്ടാണല്ലോ അത്, ആ രീതിയിലേക്ക് എന്റെ ഒരു പരിമിതി നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ, അല്ലെ നമ്മൾ അത്രയും ആഴത്തിൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ?
0: ഞാൻ ലോകത്ത് പല രാജ്യത്തും പോകുമ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്നത്തെ ആവശ്യം ഗാന്ധിയാണ്, കാരണം യുദ്ധവും പൊളിറ്റിക്സൊന്നും കൊണ്ട് കാര്യങ്ങൾ നേടാൻ പോകുന്നില്ല, നേടണമെങ്കിൽ ഗാന്ധിയുടെ വഴിയിൽ കൂടി വേണം. അപ്പോൾ എനിക്കൊന്ന് റിലവൻ്റ് ആണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഗാന്ധി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്തായിരുന്നു? വരുന്ന തലമുറകൾക്ക് ഇത് വിശ്വസിക്കാൻ വിഷമമുണ്ടാവും ഇങ്ങനെയൊരാൾ ഭൂമിയിൽ ജീവിച്ചു എന്ന്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനൊരാൾ ഭൂമിയിൽ ജീവിച്ചു, ഇന്ന് തലമുറയ്ക്ക് മനസ്സിലാകാൻ വിഷമിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും യുവാക്കളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാണ്. കാരണം വാർ ഇൻഡസ്ട്രിക്ക് ഇന്നും ഏറ്റവും അധികം ഭയം ഗാന്ധിയാണ്. അവരാഗ്രഹിക്കുന്നത് ഈ ഗാന്ധി എന്ന ഈ മനുഷ്യനൊന്ന് മാറിക്കിട്ടിയാൽ ഞങ്ങൾക്ക് വേണ്ട പോലെ വാഴാം ഈ ലോകത്തിൽ, അല്ലേ? ഈ ഗാന്ധിയാണ് ഇന്നും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്, മരിച്ച ഗാന്ധി ഇതാ സമാധാനത്തിൽ കൂടിയും അഹിംസയിൽ കൂടിയും നല്ലൊരു ലോകം ഉണ്ടാക്കാൻ കഴിയുന്നു, വേണ്ടാത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധിയെ മാറ്റണം. ഞാൻ എപ്പോഴും ഉദാഹരണം പറയും, ഒരു വയസ്സായ ഒരു അച്ഛനിരിക്കുന്നു വീട്ടിൻ്റെ മുൻപിൽ, ദിവസവും പറയുന്നു മക്കളെ കള്ളു കുടിക്കരുത്, മക്കളെ ബീഡി വലിക്കരുത്, മക്കളെ കട്ട് തിന്നരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുക? ഈ മുത്തച്ഛനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി, എന്നാൽ നമുക്കൊന്ന് സുഖമായിട്ടൊന്ന് ജീവിക്കാമല്ലോ. അതുപോലെ ഇന്ന് ഈ കളവ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സമൂഹം, തട്ടിപ്പറിക്കുന്ന സമൂഹം, ആവശ്യത്തിലധികം ആഡംബരങ്ങൾ കാണിക്കുന്ന സമൂഹം, വാല്യൂസിനെ പറ്റി ഒട്ടും ചിന്തയില്ലാത്ത സമൂഹം, അങ്ങനെ കളവിലും ഇമ്മോറാലിറ്റിയിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഏറ്റവും അധികം ഭയം ഗാന്ധിയായിരിക്കും. ആ ഗാന്ധിയെ

0: നശിപ്പിക്കൽ എല്ലാവരുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു ഇന്ന്. അതുകൊണ്ടാണ് ഈ രണ്ട് വഴികൾ, ഗാന്ധിയെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ധൂർത്താടാം, മലയും കാടും എല്ലാം നശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ലോകം ഉണ്ടാക്കാം. ഗാന്ധിയെപ്പോലുള്ളവർ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ളവർ, നെൽസൺ മണ്ടേലയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട്, ദലായി ലാമയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു നല്ല ലോകത്തെയും സൃഷ്ടിക്കാൻ കഴിയും. ഈ യുദ്ധവും യഥൂർത്തുമുള്ള ഒരു ലോകത്തിലേക്ക് പോകണോ, അല്ല ശാന്തിയും സമാധാനമുള്ള ലോകത്തിലേക്ക് പോകണോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഭൂട്ടാനിൽ നോക്കൂ, അവർ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കിയ ശേഷം, കേരള മിനിസ്ട്രി ഉണ്ടാക്കിയെന്ന് കേട്ടു, പക്ഷേ അവരുണ്ടാക്കിയ സമയത്ത് അവർ 19 പാരഡൈം വെച്ചു, 19 ക്രൈറ്റീരിയ വെച്ചു ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാവും. നല്ല ഹെൽത്ത് വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല എൻവയറമെൻറ്റ് വേണം എന്നൊക്കെ. എത്ര ആളുകളാണ് അവിടെ പോകുന്നത്? ലോകം മുഴുവൻ GDP നടക്കുമ്പോൾ ഒരു രാജ്യം മാത്രം, ചെറിയൊരു കുട്ടി രാജ്യം മാത്രം ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും അത് സ്വീകരിക്കാൻ പോകുന്നു, അവർക്കൊക്കെ തോന്നുന്നു ഇത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റങ്ങൾ പുതുമ ചെറുതാവാം, ഒരു ഭൂട്ടാനാവാം, പതുക്കെ പതുക്കെ ആളുകളെ അത് ആകർഷിക്കും. ഇന്നും എനിക്ക് തോന്നുന്നു അഹിംസ ഇന്ന് ചെറുതാവാം, ഗാന്ധി മാത്രമാവാം, വിനോബ മാത്രമാവാം, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല ആവാം. പക്ഷെ നോക്കൂ, ഏത് രാജ്യത്ത് പോയാലും നന്മ ചെയ്യുന്നവരുടെ പേരെന്താ? ഗാന്ധി എന്നാണ്. കനേഡിയൻ ഗാന്ധി, ആസ്ട്രേലിയൻ ഗാന്ധി, ഫ്രഞ്ച് ഗാന്ധി, ആഫ്രിക്കൻ ഗാന്ധി, ഈ ഗാന്ധി എന്താ? നന്മ ചെയ്യുന്നതിൻ്റെ പര്യായമായിട്ട് ഗാന്ധി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിയെ നമുക്ക് വഴിയിൽ നിന്ന് പറഞ്ഞു വിടാൻ കഴിയുമെന്ന്. അദ്ദേഹം വളരെ ശക്തിയായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വഴിയിൽ പോകാൻ വേണ്ടി നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പ്രേരിതരാകും. കാരണം ഇതൊന്നും ശാശ്വതമല്ല. നമ്മൾ ചെയ്യുന്ന ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ ലോകത്ത് ഒരു താപമാനം കുറച്ചുകൂടി വർദ്ധിച്ചാൽ സമുദ്രം മേലോട്ട് വരും, ലോകം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ പോകുമെന്ന് പറയുമ്പോൾ, ഈ ഡെവലപ്മെൻറ്റ് മോഡലും ഈ കൊള്ളയടിക്കലും ഇതൊന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് മനസ്സിലാവണം. വാർ കാരണം ലോകത്തിൻ്റെ താപമാനം വർദ്ധിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായാൽ മതി ലോകം മുഴുവൻ നശിപ്പിക്കാൻ. ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നു, അതുകൊണ്ട് ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടാകുന്നു, ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടായാൽ ലോകം മുഴുവൻ നശിക്കും. അപ്പോൾ ഇത്രമാത്രം ആപത്തിൻ്റെ വഴിയിൽ ലോകത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു നല്ല വഴി കാണിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വൈകുന്നു എന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ലിമിറ്റേഷനാണ്. നമ്മുടെ ആൻസ്റ്റൺ പറഞ്ഞതുപോലെ, ലോകം മുഴുവൻ നശിപ്പിക്കാൻ എല്ലാ സയൻറ്റിസ്റ്റുകളും കൂടെ ഒരു ബോംബുണ്ടാക്കി ലോകത്തെ രക്ഷിക്കാനായിട്ട് മഹാത്മാഗാന്ധി മാത്രം ഒരു അഹിംസയുടെ വഴി ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെ, ആ വഴി മനസ്സിലാക്കേണ്ട സമയമാണിത്. അത് മനസ്സിലാക്കാൻ വൈകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ദ്രോഹം. 80,000 കുട്ടികൾ പലസ്റ്റീനിൽ മരിച്ചു പോകും. ഫ്ലോട്ടില്ല പോയത് അറിഞ്ഞു? ഫ്ലോട്ടില്ല. ഫ്ലോട്ടിലയിൽ 500 യുവാക്കൾ, ആദ്യം അവർ ഇറ്റലിയിൽ നിന്ന് പോയി, രണ്ടാമത് അവർ സ്പെയിനിൽ നിന്ന് പോയി. എത്ര റിസ്ക് എടുത്തിട്ടാണ് പോയത്? ഇസ്രായേൽക്കാർ വെടിവെക്കുമെന്നറിയാം, പിടിച്ച് ജയിലിലാക്കുമെന്നറിയാം, എന്നിട്ടും ഈ കുട്ടികൾ ഭക്ഷണവും വസ്ത്രവുമായിട്ട് പാലസ്റ്റീനിലേക്ക് പോകുന്നു. അഹിംസയുടെ ശക്തി ആലോചിച്ച് നോക്കൂ. ഞാൻ കനഡയിലും അമേരിക്കയിലും കണ്ടു, ആയിരക്കണക്കിന് യുവാക്കളാണ് ക്ലാസ് റൂം വിട്ട് പുറത്തിറങ്ങിയത് പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ്സായി, കുറേ പ്രൊഫസർമാർക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വയലൻസിൻ്റെ ശക്തി കാണുന്നു, അത് പേപ്പറിൽ അച്ചടിച്ചിറക്കുന്നു. വേറൊരു ഭാഗത്ത് നോൺ വയലൻസിൻ്റെ ശക്തിയും അത്ര തന്നെ വളരുന്നു, അത് അച്ചടിച്ചിറക്കുന്നില്ല എന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗാന്ധി ഈസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹം ഇപ്പോഴും ഒരുപടി ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. ഈ 500 കുട്ടികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി 2,500 ആപ്ലിക്കേഷൻസാണ് വന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര പേരാണ് സ്വന്തം ജീവിതം കഷ്ടത്തിലിട്ടിട്ടും ഇത്രയും ആളുകളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇന്നും ഹൃദയം മരിച്ചിട്ടില്ല. ഹൃദയത്തിൽ ഇന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അവരെ വളർത്തിയെടുക്കലായിരിക്കും പുതിയ ലോകത്തിന് സൃഷ്ടിക്കാനുള്ള നല്ലൊരു വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാകർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
2: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാകർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
3: ഏകതാ പരിഷത്ത് അതിനുശേഷം അങ്ങ് നടത്തിയ ഒന്ന് രണ്ട് യാത്രകളെ കുറിച്ച് അങ്ങ് തുടക്കത്തിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ജൻദേശ് എന്ന് പറഞ്ഞ് 2007 നടന്ന യാത്ര, ജൻ സത്യാഗ്രഹ എന്ന് പറഞ്ഞിട്ട് 2012 നടന്ന യാത്ര, ഈ അനേകായിരം മനുഷ്യരെ ഒരുമിപ്പിക്കാനും ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവരെ കൊണ്ടു നടക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു അനുഭവം ഒന്നും കൂടെ ആ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങ് പറഞ്ഞല്ലോ, സംഘടിതമായ ഒരു കർമ്മശേഷിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സദ്ഫലത്തെക്കുറിച്ച്, അതുണ്ടാക്കുന്ന ഒരു പരിവർത്തനം, അത് ഭരണാധികാരികളിലും കടന്നു പോകുന്ന വഴികളിലും ഒക്കെ ഉണ്ടാക്കി, അതിൻ്റെ അനുഭവത്തിലേക്ക് ഒന്ന് അങ്ങ് വരണമെന്ന് എനിക്ക് തോന്നുന്നു.
0: അല്ലേ, ഇതിപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? യുവാക്കളെ ട്രെയിൻ ചെയ്യുന്നു, സാധാരണ യുവാക്കൾ, സ്കൂളിലൊരിക്കലും പോയിട്ടില്ലാത്ത യുവാക്കൾ, എഴുതാനറിയാത്ത യുവാക്കൾ, അങ്ങനെയവരെല്ലാം ഞാൻ തുടങ്ങുന്നത്. അവരുടെ ക്യാമ്പസ് നടത്തുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരിൽ കോൺഫിഡൻസ് വളർത്തുന്നു. എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല, പക്ഷേ എനിക്ക് കൃഷി ചെയ്യാനറിയാം, എനിക്ക് നീന്താനറിയാം, എനിക്ക് മരത്തിൽ കയറാനറിയാം,

എനിക്ക് പശുവിനെ കറക്കാൻ അറിയാം, ഇതൊക്കെ അറിവല്ലേ. അപ്പോൾ ഈ അറിവിനെക്കുറിച്ച് സംസാരിക്കുക, എനിക്ക് എന്താ അറിയാത്തത്? അതിലെ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു ഓഫീസിൽ പോയാൽ ഓ നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, മിണ്ടാതിരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എഴുതലും വായിക്കലും മാത്രമാണ് ലോകത്തിൽ നേടാനുള്ളതെന്ന് കരുതുന്നത് കൊണ്ടാണ്. കൃഷി ചെയ്യുന്നതും നീന്തുന്നതും മരത്തിൽ കയറുന്നതും ഒക്കെ നേട്ടമാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരുടെ കോൺഫിഡൻസ് വളർത്തണമെങ്കിൽ അവർക്ക് എന്തറിയാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഞങ്ങൾക്കും കുറേ അറിയാം എന്ന ഭാവത്തിലാണ് തിരിച്ചയക്കേണ്ടത്. അതുകൂടാതെ അവരെ ഈ കർമ്മ തിയറി ഉണ്ടല്ലോ, നമ്മളെല്ലാം ദരിദ്രരായി ജനിച്ചതാണ്, ഈശ്വരൻ നമ്മളെ ദരിദ്രരാക്കി, ഇനി ഈ ജീവിതത്തിൽ രക്ഷയില്ല. ഈ കർമ്മ തിയറി നമ്മൾ അതിലാണ് നമ്മൾ കുടുക്കിയത് കുട്ടികളെ. അപ്പോൾ അങ്ങനെ ഒരു കർമ്മമൊന്നുമില്ല, ഇതൊക്കെ കളിയാണ്, ആർക്കാണ് ശക്തി അവർ മറ്റവരെ കുടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ചേർന്ന് പോരാടുകയാണെങ്കിൽ കുടുക്കിൽ നിന്ന് പുറത്തു വരാം. അതാണ് രണ്ടാമത് ഭാഗം. മൂന്നാമത് ഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിചയപ്പെടുത്തുക. കാരണം ഈ സാധാരണക്കാരനെ സേവിക്കാൻ വേണ്ടി ഒരു 36 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് പഞ്ചായത്തായാലും തഹസീലായാലും കലക്ടറേറ്റ് ആയാലും പോലീസ് സ്റ്റേഷൻ ആയാലും എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇതെല്ലാം കൂടി 36 ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കാനുണ്ട്. ഇത്രയൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ ദരിദ്രരാകുന്നത് ഈശ്വരൻ കാരണമല്ല, നമ്മളുടെ ഒത്തൊരുമയില്ലായത് കൊണ്ടാണ്. അത് നമ്മൾക്ക് മാറ്റാൻ കഴിയും, കാരണം നമ്മളും കുറേ കഴിവുള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ ഉത്സാഹം അഹിംസ വഴിയിൽ കൂടിയേ ഉപയോഗിക്കാവൂ എന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അയക്കുക. ഒരിക്കലും ഒരാളെങ്കിൽ അടിക്കരുത്. പുതിയ നോളേജ് കിട്ടിയാൽ അതാ വിഷമൻ. പുതിയ നോളേജ് ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും ശക്തി കാണിക്കാനായിരിക്കും. പുതിയ നോളേജാണ്, പക്ഷേ ഉപയോഗിക്കുന്നത് അഹിംസയിൽ കൂടി ആയിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ കമ്മ്യൂണിറ്റിയിലും ആളുകളെ തയ്യാറാക്കുന്നു. ചെറിയ ഗ്രാമങ്ങളിൽ ഈ ട്രെയിനിങ് ചെയ്തു പോയവൻ അവിടെ ഓർഗനൈസ് ചെയ്യുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ കലക്ടറേറ്റിൽ പോയി ബ്ലോക്കിൽ പോയി നേടിയെടുക്കുന്നു. അവർക്ക് ആ മെത്തേഡിൽ വിശ്വാസം വരുന്നു. അങ്ങനെ വിശ്വാസം വരുന്ന ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ തയ്യാറാക്കുകയാണ് ആദ്യത്തെ വഴി. ഈ ഗ്രൗണ്ട് വർക്ക് ചെയ്യാതെ ഒരിക്കലും സമരം ചെയ്യാൻ പോകരുത്, കാരണം അതിൽ കഷ്ടങ്ങളുണ്ടാവും, കാരണം അതിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരേപോലെ ട്രെയിനിങ് ചെയ്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ, അപ്പോഴാണ് ഈ ഗ്രാമങ്ങളെ കൂട്ടിയണക്കാൻ വേണ്ടി ആദ്യം 3500 km ഞാൻ സ്വയം പദയാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പരിചയമില്ലാതെ പല ഗ്രാമങ്ങളും ഒരുമിച്ച് വരുന്നു. ഇത് സംഘടന വളർത്തുന്നതിൻ്റെ ഒരു ശൈലിയാണ്. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, പാവപ്പെട്ടവർ കൂടെ നിന്നുകൊണ്ട് സംഘടന വളർത്തുക. ഈ സംഘടന വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും. അപ്പോൾ ചെറിയ ചെറിയ പദയാത്രകൾ തുടങ്ങുന്നു. ഒരു മാസം ബീഹാറിൽ നടന്നു, ഒരു മാസം ഒറീസയിൽ നടന്നു, ഒരു മാസം ഛത്തീസ്ഗഡിൽ നടന്നു, ഒരു മാസം മധ്യപ്രദേശിൽ നടന്നു. ഇങ്ങനെ ചെറിയ ചെറിയ പദയാത്ര കൂടി ഇവരെ പദയാത്രയുടെ സിസ്റ്റം പഠിപ്പിക്കുന്നു, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് വേണം, ഈ വലിയ യാത്രക്കുള്ള തയ്യാറെടുപ്പ് എന്താണ്? ഓരോരാളും ഓരോ ദിവസവും ഒരു പാത്രത്തിൽ 1 rupee നിക്ഷേപിക്കണം. അപ്പോൾ 200,000 ആളുകൾ ദിവസവും 1 rupee ഇട്ട എത്രയായി? 200,000 rupee ദിവസവും വരുമാനം ഒരു സംഘടനയുടെ. അങ്ങനെ 5 ഈ ഒരു പണം ഇടുന്നു. 5 ഇവരെല്ലാം ഒരു പിടി അരിയിടുന്നു. ഈ അരി ഈ പണവും മതി വലിയൊരു സമരം ചെയ്യാൻ. അതും ഉപയോഗിച്ചുകൊണ്ടാണ് 2 October 2007 ഗ്വാളിയറിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയും 25,000 ഒത്തുകൂടുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് നടത്തം തുടങ്ങുന്നു ഡൽഹിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡിസിപ്ലിനാണ് ആൾ ആകർഷിച്ചത്. ഈ ഡിസിപ്ലിൻഡ് വേ ഓഫ് വാക്കിംഗ് ഉണ്ടല്ലോ, 3 വഴിയിൽ മാത്രം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വൃത്തികേടകളാക്കില്ല, എവിടെയെങ്കിലും രാത്രി കിടക്കുകയാണെങ്കിലും കാലത്തൊക്കെ വൃത്തിയായിട്ട് എഴുന്നേറ്റ്. ഒരു മാസം മുഴുവൻ നാഷണൽ ഹൈവേ ഞങ്ങൾ കയ്യിലെടുത്തു. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, 3 മരണപ്പെട്ടു. ആ സമയത്ത് വേണമെങ്കിൽ പറയാം ഇനി യാത്ര നടത്താൻ പറ്റില്ല, പക്ഷേ ഗവൺമെൻറ്റിനെ അപരാധബോധം തോന്നി. ഇത്രയും പാവപ്പെട്ടവർ നടക്കുന്നു, എന്നിട്ട് അവർക്ക് ഭൂമിക്ക് വേണ്ടി. അപ്പോഴാണ് മിഡിൽ ക്ലാസ് കൂടെ വരാൻ തുടങ്ങിയത്. ഈ പാവപ്പെട്ടവരുടെ സമരം ജയിക്കണമെങ്കിൽ മിഡിൽ ക്ലാസ് കൂടെ വരണം. അപ്പോൾ കുറേ പേര് ചെരിപ്പുമായിട്ട് വരുന്നു, കുറേ പേര് വസ്ത്രമായിട്ട് വരുന്നു, കുറേ പേര് ഭക്ഷണമായിട്ട് വരുന്നു. അങ്ങനെ ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക് മീഡിയ, മിഡിൽ ക്ലാസ് ആൻഡ് പാവപ്പെട്ടവർ വലിയൊരു സ്റ്റോറിയായി മാറിയത്. BBC വരെ അത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഗവൺമെൻറ്റിന് തോന്നി ഇവരുടെ കാര്യങ്ങൾ ഏർക്കണം. അങ്ങനെയാണ് വനാവകാശ നിയമം ഉണ്ടായത്. 35 lakh പേർക്ക് വനാവകാശ നിയമപ്രകാരം ഇന്ന് ഭൂമി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട്. അത് വലിയ നേട്ടമാണ്, അഹിംസയുടെ നേട്ടമാണെന്ന് പറയാം. പക്ഷേ അതിൽ നിന്നാണ് മനസ്സിലായത്, 25,000 നടക്കാമെങ്കിൽ 100,000 പേർക്ക് നടന്നുകൂടെ. 100,000 പേര് നടന്നപ്പോഴാണ് ആഗ്രയിൽ വെച്ച് 10 agreement ഉണ്ടായത്, 10-point agreement ഉണ്ടായത്. അതുകൂടാതെ ലാർ എന്ന നിയമം വന്നില്ലേ, ലാൻഡ് എക്വിസിഷൻ റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻ്റ്. ആദ്യമൊക്കെ ലാൻഡ് എക്വിസിഷൻ മാത്രമായിരുന്നു, റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻ്റ് വന്നത് 2012 മാർച്ചിന് ശേഷമാണ്. അങ്ങനെ പല യാത്രകളും വലിയ യാത്രകൾ നടത്താൻ കഴിഞ്ഞു. ഈ ഗ്രൗണ്ട് ശരിയാണെങ്കിൽ പിന്നെ എത്ര വേണമെങ്കിലും ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. ആ ശക്തി വെച്ചുകൊണ്ടാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പോയത്. കാരണം SDG എന്ന് പറഞ്ഞാൽ പോരല്ലോ, പോവർട്ടി 2030 കൊണ്ട് അവസാനിക്കണം, വയലൻസ് 2030 കൊണ്ട് അവസാനിക്കണം, ഡിസ്ക്രിമിനേഷൻ 2030

0: കൊണ്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പോരല്ലോ, അത് നടത്തണ്ടേ? അത് നടത്താൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ്റെ മേലെ പ്രഷർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ നടത്തം എന്ന സാധാരണക്കാരൻ്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയൂ എന്ന എക്സ്പെരിമെൻറ്റേഷനാണത്. അതിലാണ് അഹിംസയുടെ വഴി ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നു അതിന്നും സാധ്യമാണ്. മാറ്റങ്ങൾ അഹിംസയിൽ കൂടെ വേണം, മാറ്റങ്ങൾ സാധാരണക്കാരന് വേണ്ടി വേണം എന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടി നടക്കുന്ന കുറേ യുവാക്കൾ തയ്യാറായിരിക്കും. അതാണ് മെയിൻ ലെസൺ, അതാണ് ഏക്താ പരിഷത്ത് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പലരും ഉപയോഗിക്കുന്നു. ആഫ്രിക്കക്കാർ ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ലാറ്റിൻ അമേരിക്കൻകാർ ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ഒരുപടി ആളുകൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു പോയി, പല രാജ്യങ്ങളും അത് ചെയ്യുന്നു.
1: അപ്പോൾ ഈ ഇത്തരം യുവാക്കളുടെ ഒരു കൺഫ്ലുവൻസ് ഒരു സംഘത്തെ ഒത്തുചേർക്കുകയും അവരുടെ ഉത്സാഹം കെടാതെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ പല കലാരൂപങ്ങളും ഒക്കെ അതിലേക്ക് സ്വാഭാവികമായിട്ട്
0: വന്നിട്ടുണ്ടാവും.
1: അപ്പൊ അങ്ങ് അതില് ഫലപ്രദമായി ഉപയോഗിച്ച
0: മ്യൂസിക്കാണ്,
1: മ്യൂസിക്കാണെന്ന് മനസ്സിലായിട്ട്.
0: മ്യൂസിക്കാണ് കാരണം ഒരു മാസം നടക്കുമ്പോൾ ഏകദേശം ഒരു കൾച്ചറൽ പ്രോഗ്രാം പോലെയാണത്. കുറേ ആൾ ശ്ലോകൻ ഷൗട്ട് ചെയ്യുന്നു, കുറേ ആൾ പാട്ട് പാടുന്നു, കുറേ ആളുകൾ ഡാൻസ് ചെയ്യുന്നു, കുറേ ആളുകൾ ഡ്രാമ ചെയ്യുന്നു. ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ്. അതുകൊണ്ടാണ് ആളുകൾക്കും സന്തോഷം വരുന്നത്, കാണുന്നവർക്കും, ഓൺ ലുക്കേഴ്സ് സഹായിക്കുന്നത്. നമ്മുടെ ആഗ്രയിൽ ഒരു കനയ്യ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബേക്കറിയിലെ ഉണ്ടാവുന്ന എല്ലാം ഒരു കാലത്ത് വലിയൊരു ട്രക്കിൽ നിറച്ച് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞു, സാർ ജീവിതം മുഴുവൻ എനിക്ക് ഭക്ഷണം ഈശ്വരൻ തന്നു, ഇപ്പോഴേ ഇവരെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപടി ആളുകൾ ഹൃദയം തുറന്ന് സഹായിക്കും. ആ കൾച്ചറൽ പ്രോസസ്സ് വളരെ ആവശ്യമാണ്. ഇത്തരം സമരങ്ങൾ ജയിക്കണമെങ്കിൽ വെറും ഡ്രൈ വാക്ക് പോരാ, കൾച്ചറൽ ആസ്പെക്ട് വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും.
1: സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആ കാലത്തുണ്ടായിരുന്ന അവരെ മോട്ടിവേറ്റ് ചെയ്യും, അവരോടൊപ്പം പാടുകയൊക്കെ ചെയ്ത ചില ഭജനകളൊക്കെ സ്വാഭാവികമായിട്ട് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ നമുക്ക് ആ ഒരു അനുഭവത്തെ നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടി ഒരു ചെറിയൊരു സ്ലൈസ് ഓഫ് ദാറ്റ്.
0: അതെ, ഈ സിഗ്നേച്ചർ സോങ് പറയും, ഈ ഓർഗനൈസേഷൻ്റെ സിഗ്നേച്ചർ സോങ് ഉണ്ട്, അതാണ് ജയ് ജഗത്. ജയ് ജഗത്ത് നമ്മുടെ വിനോബാജി തന്ന ഒരു ഐഡിയയാണ്. ഞാൻ ഈ രാജ്യത്താണെന്ന് വിശ്വസിച്ചോളൂ, പക്ഷേ ഞാൻ ഈ ലോകത്തിലാണ്. അതിലാണ് ജയജഗത്ത് എന്ന ശബ്ദം അദ്ദേഹം തന്നത്. വസുദൈവ കുടുംബം എന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ജയജഗത്താക്കി മാറ്റി. അപ്പോൾ ഞങ്ങളുടെ സിഗ്നേച്ചർ സോങ് തന്നെ ജയജഗത്താണ്. അതൊരു ഗ്രൂപ്പ് സോങ് ആണ്, എല്ലാവരും ചേർന്ന് പാടുന്നു. അതിങ്ങനെയാണ്, ആദ്യത്തെ നാല് വരികൾ ജയജഗത് ജയജഗത് ജയജഗത് പുകാർജ, ജയജഗത് പുകാർജ സർ അമൻ പെവാർജ, സബ്കെ ഹിത്ക്കെ വാസത്തെ അപ്പന സുഖബിസാർജ, എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി നിന്റെ സുഖം ത്യജിക്കൂ എന്ന് പറയുന്ന ഒരു നാല് ലൈനാണത്. പിന്നെ മുന്നോട്ട് പോകുന്നു, ജാതി വേണ്ട, മതം വേണ്ട, നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് അവസാനം ശാന്തിക്ക് വേണ്ടി എല്ലാം നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം ശാന്തമാവെന്ന് പറയുന്നൊരു ഒരു അഞ്ചെട്ട് സ്റ്റാൻസ് ഉള്ളൊരു സോങ്ങാണത്. അതിൻ്റെ ഒരു നാല് വരി വേണമെങ്കിൽ പറഞ്ഞു തരാം. ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ ജഗത് പുകാര ജാ, ജയ ജഗത് പുകാര ജാ സർ അമൻ പെവാര ജാ, സബ്കെ ഹിത് കേ വാസ്തേ അപ്ന സുഖ ബിസാര ജാ, ജയ ജഗത് ജയ ജഗത് ജയ ജഗത് പുകാര ജാ, ജയ ജഗത് ജയ ജഗത് ജയ ജഗത് പുകാര ജാ.
1: തീർച്ചയായും അതിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആത്മാവിനെ തൊടുന്ന വളരെ നൈസർഗികമായ ചില തലങ്ങൾ അതിലുണ്ട്
0: അല്ലേ? ഈ സോങ് ഇപ്പോൾ ഈ സ്പാനിഷ് ഭാഷയിൽ വന്നു, ഇംഗ്ലീഷിൽ വന്നു, ഹിന്ദിയിൽ തന്നെ പല ട്യൂണിംഗ് വന്നു, ജർമ്മൻ ഭാഷയിൽ വന്നു, ഒരുപടി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം അതിൻ്റെ അർത്ഥം ആളുകൾ ഇഷ്ടമായി.
1: ഇപ്പോൾ നമ്മളെ ഒരു പുതിയ കാലത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന ലോകത്ത് ഇതുപോലെ വലിയ പ്രചോദനാത്മകമായ ആദർശങ്ങളെ സമീപിക്കുന്നത് പോലെ തന്നെ വിമർശനാത്മകമായി ഒരു ഗാന്ധി ക്രിട്ടിക് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു റീ റീഡിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് തീർച്ചയായും പല സംവാദങ്ങളിലും പുതുതലമുറ അങ്ങയോട് ഇത്തരം ക്രിട്ടിക്കുകൾ റൈസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. കൂടുതൽ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലാണോ അതോ പുറത്തുനിന്നാണോ, എവിടുന്നാണ് അങ്ങേക്ക് അത്തരം സംവാദങ്ങൾ കൂടുതൽ ഇടപെടേണ്ടി വരുന്നത്?
0: പുറത്ത് കുറവാണ്. കാരണം നമ്മുടെ ഗുഹായുടെ പുസ്തകം വന്നില്ലേ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഇന്ത്യ ബിഫോർ ഗാന്ധി എന്നൊക്കെ പുസ്തകം വന്നില്ലേ, അവർ വളരെ ശക്തിയുള്ള ഇൻ്റലക്ച്വൽ പുസ്തകമായിരുന്നു. അത് വന്ന ശേഷം പല ഇൻ്റലക്ച്വൽസിനും തോന്നി ഇനിയിപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പുകഴ്ത്തി എഴുതാൻ വളരെ കുറവേ ഉള്ളൂ, വളരെ എഴുതണേ അറ്റൻഷൻ നേടണമെങ്കിൽ വല്ലതും തിരിച്ചു എഴുതണമെന്നും. അങ്ങനെ പലരും ശ്രമിച്ചുവെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ അതുണ്ടായില്ല. കാരണം സിസ്റ്റമാറ്റിക്കലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഫെമിനിൻ മൂവ്മെൻറ്റ് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ദളിത് മൂവ്മെൻ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ഇന്നത്തെ ക്യാപിറ്റലിസം ഗാന്ധിയെ കംപ്ലീറ്റ്ലി തള്ളി പറയാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ആവശ്യം ഒരു ഫ്രീഡം ഫ്രം ഗാന്ധിയാണ് ഇപ്പോഴും. അപ്പോൾ അതിനുവേണ്ടി ഒരാളും ഓരോ വിധം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മലയാളത്തിൽ ഒരു നല്ലൊരു പുസ്തകം വന്നിരിക്കുന്നു അരുന്ധതി റോയുടെ ക്രിട്ടിക്കിനെതിരായിട്ട്. അരുന്ധതി റോയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ

0: ഒക്കെ ശരിയല്ല എന്നുള്ള വിധത്തിൽ ഒരു പുസ്തകം വന്നിരിക്കുന്നു. നമ്മുടെ രാജ്മോഹൻ ഗാന്ധി ഇതിനൊരു പുസ്തകം എഴുതിയുണ്ടായ, അവർ ചലഞ്ച് ചെയ്യല്ല, പക്ഷേ അരുന്ധതി റോയിയെ കറക്റ്റ് ചെയ്തു, ഈ ക്രിറ്റിസിസം ഒന്നും ബേസ്ഡ് അല്ല, ഒരു ട്രൂത്തിൽ ബേസ്ഡ് അല്ല എന്ന് പറയാം. ഓരോ ഹാഫ് ട്രൂത്ത് കൊണ്ട് പലതും എഴുതാൻ കഴിയും. ഇപ്പം ഒന്ന് പറഞ്ഞു നോക്കൂ, ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല സൗത്ത് ആഫ്രിക്കയിൽ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. നെൽസൺ മണ്ടേലയുടെ ഇപ്പോൾ പുസ്തകം വന്നുവല്ലോ, ലോങ് വാക്ക് ടു ഫ്രീഡം. അത് വായിക്കുകയാണെങ്കിൽ ഗാന്ധിയുടെയും ഗാന്ധിയൻ വർക്കേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എത്രമാത്രം സഹായിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പലപ്പോഴും നമ്മൾ ഒരു ഭാഗം മാത്രം പറയും, ഓ ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. പിന്നീടുണ്ടായ ബ്ലാക്കിൻ്റെ മൂവ്മെൻറ്റിന് മുഴുവൻ ഈ ഇന്ത്യൻ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അത് ഗാന്ധി അവിടെ സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അതിനെ അവർ പിന്നെ ഗാന്ധിജിയെ കൂടെ പ്രവർത്തിച്ച പലരും സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ നെൽസൺ മണ്ടേലയെ ധാരാളം സഹായിച്ചു അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ പലപ്പോഴും ഒരു കാര്യം പറയും, മറ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ വളരെ ടിപ്പ് മാത്രം ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്രിറ്റിസിസമാണ് അധികവും നടക്കുന്നത്. ക്രിറ്റിസിസം ചെയ്യുന്നത് നല്ലതാണ്, ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ആരും പറയാൻ പാടില്ല. ഒരു ക്രിറ്റിക്കിൽ കൂടെ നോക്കുന്ന ഒരു മൈൻഡാണ് ആവശ്യം. അപ്പോൾ പീപ്പിൾ ക്യാൻ ദർ ഫ്രീ ടു ക്രിറ്റിസൈസ് ഗാന്ധി, പക്ഷേ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രൂത്ത്.
1: നമ്മൾ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, യുവാക്കളാണ് എന്നും അങ്ങയുടെ പ്രചോദനം, അവരിലുണ്ടാക്കുന്ന പരിവർത്തനമാണ് അങ്ങയുടെ ജീവിത ലക്ഷ്യം, അതിനുവേണ്ടിയിട്ടുള്ള വളരെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടുമുള്ള ഇടപെടലുകളാണ് അജീവനാന്ത് അങ്ങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ തലമുറയോട് കൂടി ഇപ്പം അങ്ങേക്ക് ചിലത് പറയാനുണ്ടെന്ന് അറിയാതെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം.
0: ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബിറ്റ്വീൻ സൈലൻസ് ആൻഡ് വയലൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ നോൺ വയലൻസ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുറേ പേർ സൈലൻ്റ് ആണ് ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, കുറേ ആളുകൾ റിയാക്ട് ചെയ്യുന്നത് വയലൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസാണ്, കുറേ പേർ സൈലൻ്റാണ്, കുറേ പേർ വയലൻ്റാണ്. നടുവിലൊരു വഴിയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് നോൺ വയലൻ്റ് ആക്ഷൻ ഫോർ ചേഞ്ച്. അതാണ് യുവാക്കൾ ചെയ്യേണ്ടത്. ഈ വയലൻ്റ് ആവാനും പാടില്ല, സൈലൻ്റ് ആവാനും പാടില്ല. ഇത് മാറ്റങ്ങൾ വേണം, പക്ഷേ മാറ്റങ്ങൾ കറപ്ഷൻ ഇല്ലാതൊരു ലോകം വേണം, ദാരിദ്ര്യമില്ലാതൊരു ലോകം വേണം എന്ന് പറയുന്നതൊക്കെ ശരിയാണെങ്കിലും അത് നേടിയെടുക്കാനൊരു മിഡിൽ വഴിയുണ്ടെന്ന് മനസ്സിലാക്കലാണൊന്ന് ആവശ്യം. രണ്ടാമതൊന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, എവറിത്തിങ് എക്കണോമിക്കലി കറക്റ്റ് ഈസ് നോട്ട് എത്തിക്കലി കറക്റ്റ്. കുറേ പണം നേടുക എന്നത് മാത്രമാവരുത്, എത്തിക്സ് കൂടി ഉണ്ടായിരിക്കണ്ടേ. എക്കണോമിക്കലി കറക്റ്റ് ആയതുകൊണ്ട് എത്തിക്കലി കറക്റ്റ് ആയിക്കോട്ടെ എന്നല്ലോ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട, ഈ പണത്തിനുള്ള ഓട്ടത്തിൽ എന്തും ചെയ്യാം എന്ന ഭാവം, എന്തും തട്ടിയെടുക്കാം, എന്തും പറയാം, ആരെയും തോൽപ്പിക്കാം, ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതൊരു ഒരു നല്ല ലോകത്തെയല്ല സൃഷ്ടിക്കുന്നത്. അപ്പോൾ എത്തിക്കലി കറക്റ്റാണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ യുവാക്കൾ സൈലൻസും വയലൻസെന്നും പുറത്തു വരിക, എന്നിട്ട് നോൺ വയലൻ്റ് വഴി കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം ജീവിതം മാത്രമല്ല ലോകത്തിൻ്റെ, അതിൽ എപ്പോഴും എത്തിക്സിനെ കുറിച്ചൊരു ഒരു ഒരു ബോധം ഉണ്ടാവുക, അത് എക്കണോമിക്കൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പുതിയ തലമുറ വാർത്തെടുക്കാൻ കഴിയും, ആ തലമുറയ്ക്ക് ഒരു പുതിയ ലോകം വാർത്തെടുക്കാൻ കഴിയും. നമ്മളൊക്കെ പോയേക്കും, പക്ഷേ പുതിയ തലമുറയ്ക്ക് പുതിയ ലോകം വേണ്ടേ? നമ്മുടെ വേൾഡ് സോഷ്യൽ ഫോറം എന്നൊരു ഫോറം ഉണ്ട് ലോകത്ത്, അവരുടെ ശ്ലോകൻ എന്താണ്? അനദർ വേൾഡ് ഈസ് പോസിബിൾ. അനദർ വേൾഡ് ഈസ് പോസിബിൾ വെച്ചാൽ വേറൊരു ലോകം സാധ്യമാണ്. ഇന്നുള്ള ഈ ലോകം ദാരിദ്ര്യവും ദുഃഖവും കറപ്ഷനും വാറും, ഈ ലോകത്തിൽ നിന്ന് ഒരു വേറെ ലോകം സൃഷ്ടിക്കണ്ടേ? അങ്ങനെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ യുവാക്കൾ തയ്യാറാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: അങ്ങുമായുള്ള ഈ ഒരു ദീർഘ സംഭാഷണത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രത്യാശ സാധ്യമാണ് എന്നുള്ളതാണ്, അവസാനിക്കുകയാണ് എന്നുള്ളതല്ല.
0: ആബ്സല്യൂട്ട്,
1: ആ ഒരു സാധ്യതയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പിത ജീവിതമായിരുന്നു രാജഗോപാൽജിയുടേത്. അതിൽ നിന്നുള്ള നേർസാക്ഷ്യങ്ങളാണ് ഈ ഒരു സമയം ഞങ്ങളുമായി അങ്ങ് പങ്കുവച്ചത്. അത് തീർച്ചയായും മനുഷ്യനെ പ്രചോദിപ്പിക്കും. ആശയറ്റു പോകുന്ന ലോകത്ത് ഒരു പ്രകാശമായി നമ്മുടെ പൈതൃകമായിട്ടുള്ള ഗാന്ധി, നമ്മുടെ നിത്യപ്രചോദനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്ന നിലയിലുള്ള ഒരു അസാമാന്യമായ സവിശേഷതകളെയൊക്കെ തലമുറകൾക്ക് നോക്കിക്കാണാനുള്ള പ്രചോദനമായി വർത്തിക്കാൻ ഈ സംഭാഷണം ഇടയാക്കുന്നതാണ് ഞങ്ങളുടെ പ്രത്യാശ. താങ്ക് യു സർ, നമസ്കാരം.
2: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി ബി രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.
3: ഹവാകർ പാദരക്ഷകൾ, റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
4: Real voices, real stories.
3: സമർപ്പിച്ചത്
5: ഹവാക്ക സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
6: अरे मोहन भाई, काफी बिजी लग रहे हो।
7: मैं सोच

0: रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
0: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
0: समझ गया।
2: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ആ മാഷേ, സുഖാണോ?
9: ആ സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
10: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
11: FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചി ഒരുങ്ങി. നാളെയും മറ്റന്നാളുമായി ചേരുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്ന് 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല യോഗം. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം. ഇന്ന് ബഷീർ ദിനം. മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. KPCC മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന് മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കൊട്ടാരക്കരയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ അപകട സമയത്ത് ഫോൺ ഉപയോഗിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡ്രൈവറുടെ അനാസ്ഥയുടെയും നിയമലംഘനങ്ങളുടെയും വിവരങ്ങൾ. പാലക്കാട്ടെ ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VA സതീഷിന് സസ്പെൻഷൻ. സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില ഉടമസ്ഥന് യഥാസമയം നൽകുന്നതിൽ വീഴ്ച ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കൊല്ലം ജേതാക്കൾ. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തൃശൂരിനെയാണ് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
12: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
13: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
14: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
13: രസം 4 ഇരട്ടി.
14: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.

0: ന്യൂ ഹിറ്റ്സ്
1: സമർപ്പിക്കുന്നത്
2: ഹവക്ക സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: ഹവാക്കർ പാദരക്ഷകൾ ന്യൂ ഹിറ്റ്സിൽ പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലെ ഗാനം വിശാൽ മിശ്രയും ആവണി മിശ്രയും പാടിയത്. ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

0: വർക്കേഴ്സ് ഓഫ് ടി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
1: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ഷോപ്പിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ന്യൂ ഹിറ്റ്സ് ലിനി ഡൂഡ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം.

0: വർക്ക സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

ന്യൂ ഹിറ്റ്സ് 103.6 റിയൽ എഫ്എമ്മിൽ ന്യൂ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാഗി 4 എന്ന ചിത്രത്തിന് വേണ്ടി സിദ്ധാന്ത് മിശ്ര പാടിയത്.

0: വർക്ക് സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ന്യൂ ഹിറ്റ്സിലിനി മധുവിധു എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കറും ദിവ്യ എസ് മേനോനും പാടിയത്, അരുണാലട്ടിന്റെ രചന, ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

ന്യൂ ഹിറ്റ്സ്. ഇനി കേൾക്കാം ജുരന്ദർ, ദുരന്ദർ ദ റിവഞ്ച് എന്ന ചിത്രത്തിലെ ഗാനം. ജാസ്മിൻ സാൻഡ്ലാസ്, സതീന്ദർ സർത്താജ് എന്നിവർ പാടിയത്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: ന്യൂ ഹിറ്റ്സ് ലിനി സർവ

0: ന്യൂ ഹിറ്റ്സ്
1: സമർപ്പിക്കുന്നത്
2: ഹവർക്കേഴ്സ് ഓഫ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: ന്യൂ ഹിറ്റ്സ് സമാപിച്ചു.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
6: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
8: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്.
1: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: എടാ വേണു, എന്തിനാടാ താനിങ്ങനെ മഴയും നനഞ്ഞോണ്ട് ഓടി വരുന്നേ? മഴ തോരുന്നത് വരെ ആ ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിന്നാ പോരായിരുന്നോ?
3: ബസ് സ്റ്റോപ്പ് ഇപ്പൊ ഒട്ടും സേഫ് അല്ല ഏട്ടാ.
2: എന്നാ പറ്റി?
3: മഴ തുടങ്ങിയ ശേഷമാണോ എന്നറിയില്ല, ഒരുപാട് വണ്ടികൾ ബസ് സ്റ്റോപ്പിലേക്കല്ലേ ഇപ്പൊ പാഞ്ഞു കയറുന്നത്.
2: ഓ, അങ്ങനെയൊക്കെ നോക്കിയാ റോഡിൽ ഇറങ്ങാനും കുറച്ച് പേടിക്കേണ്ടി വരില്ലേ?
3: പേടിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
2: ഓഹോഹോ,
3: എന്തായാലും നാട്ടിൽ വണ്ടി ഓട്ടുന്നവരുടെ ലൈസൻസ് ഒക്കെ ഒന്നുകൂടി പരിശോധിച്ചാൽ കൊള്ളാമെന്നാണ് എന്റെ ഒരു എളിയ അഭിപ്രായം.
2: ഓ, ഇമാതിരി അപകടങ്ങളെല്ലാം ലൈസൻസിന്റെ പ്രശ്നമാവാൻ വഴിയില്ല എന്നാ എനിക്ക് തോന്നുന്നത്. മഴയത്ത് തെന്നിക്കിടക്കുന്ന റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്നവരെ കുറച്ചുകൂടി ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ കാണിച്ചാൽ തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അങ്ങ് കുറയും.
3: എന്റെ അഭിപ്രായത്തിൽ ലൈസൻസ് കൊടുക്കലൊക്കെ കുറച്ചുകൂടി കടുപ്പമാക്കിയാല് അപകടങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ടെന്നാണ്
2: തോന്നുന്നത്.
3: ലൈസൻസ് കൊടുക്കാൻ ഈ 8ഉം 8ഉം എടുപ്പിക്കുന്നതിന് പകരം
2: ഓ
3: നമ്മുടെ മലയാളത്തിലെ ഇങ്ങ ഇതൊക്കെയാണ് ശരിക്കും എടുപ്പിക്കേണ്ടത്. അവന്മാര് ശരിക്കും പൂക്കൊണ്ട് ഇച്ച ഇങ്ങ ഇച്ച ഇഞ്ച ഒങ്ങൊക്കെ വരയ്ക്കും.
2: എടാ വേണു, നിന്റെ ആശയമൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാലേ വേണുവിന് ഈ ജന്മത്തിൽ ലൈസൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല.
3: എനിക്ക് ലൈസൻസ് വേണ്ട.
2: വേണ്ടേ?
3: എനിക്ക് സൈക്കിൾ ഉണ്ടെങ്കിലും മതി എന്റെ ഏട്ടാ. ബൈക്ക് വേണമെന്നില്ല.
2: അയ്യോ,
3: അല്ലെങ്കിൽ ബസ് പോവും.
2: ഓഹോ,
3: നമ്മളെ സ്റ്റാഫ് വരുന്നുണ്ടല്ലോ കൂടെ ഉണ്ടായിട്ടും. നിങ്ങൾ എന്താ ഇങ്ങനെ നനഞ്ഞു കുളിച്ചു വരുന്നത്?
4: അപ്പുറത്തെ വളവി വെച്ചേ ഒരു കാർ എന്റെ മേലെ വെള്ളം തെറിപ്പിച്ചെന്റെ വേണോട്ടാ. ഞാൻ പരമാവധി സൈഡ് പിടിച്ചാ നടന്നിരുന്നത്. ഒരു ലോകകപ്പ് കാറ് പാഞ്ഞു വന്ന് മേലെ വെള്ളം തെറിപ്പിച്ചു പോയി.
3: ലോകകപ്പ് കാറ് മഴക്കാറ് പോലെ പോയല്ലോ മാഡം. ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ച് ഇത് ലോക കയ്പ് മത്സരമാണെന്ന്.
4: ഞാനും എന്നും ഈ ലോകകപ്പ് മത്സരം കാണുന്നതാ. കാറിൽ മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് ലക്കും ലഗാനും ഇല്ലാതെ ഇങ്ങനെ കാർ ഓടിച്ച് കളിക്കുന്നതേ ലോകകപ്പ് ഫാൻസ് ഒന്നും അല്ല വേണോട്ടാ. അവര് തരം കിട്ടിയപ്പോ ഈ പേരും പറഞ്ഞൊന്ന് വിളയടന്നു, അത്രേ ഉള്ളൂ.
2: കഴിഞ്ഞ ദിവസം ഏതോ സ്കൂൾ ഗ്രൗണ്ടിലും സ്കൂൾ വിട്ട നേരം ഇമാതിരി കാർ റേസിംഗ് പരിപാടി നടന്നെന്ന് പത്രത്തിലുണ്ടായിരുന്നേ. ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇമാതിരി പരിധി വിട്ട ആഘോഷങ്ങൾ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെ ശരിയായി നമ്മൾ നിയന്ത്രിക്കേണ്ടതാ.
4: അല്ല വേണോട്ടാ, നിങ്ങളുടെ മുടിയുടെ ഒരു സൈഡ് രാത്രി എലി കടിച്ചുകൊണ്ട് പോയോ? അതോ ഇത് ലോകകപ്പ് ഫാഷനാണോ?
2: ഞാനും ഇപ്പഴാ ശ്രദ്ധിച്ചത്. എടാ വേണു, ഇത് എന്നാ പറ്റി? നീ ഇന്ന് കണ്ണാടി ഒന്നും നോക്കിയില്ലേ?
3: അത് ഒരു സൈഡല്ല, രണ്ട് സൈഡും ഈ കട്ടിങ് ഉണ്ട്.
2: ഉണ്ടോ?
3: കണ്ടോ? ഒരു വലിയ കഥയാണ്.
2: ഓ,
4: വലിയ കഥയാണെങ്കി ഇപ്പൊ പറയണ്ട കേട്ടോ, ഇന്ന് ധാരാളം പണിയുള്ള ദിവസം.
2: വല്ല മിനിക്കഥ ഉണ്ടെങ്കി പറഞ്ഞാ മതി വേണു.
3: ഇപ്പൊ സാഹിത്യത്തിൽ ഒരുതരം കഥയുണ്ടല്ലോ.
2: എന്നതാ?
3: നുറുങ്ങ് കഥ.
2: ഓഹോ,
3: അതുപോലെ എന്തോ.
2: ഓ,
3: അതുപോലെ വേഗം പറഞ്ഞു തീർക്കാം.
2: ശരി ശരി,
3: എനിക്ക് പോയിട്ട് വേറെ തിരക്കുണ്ട്.
2: ഓ,
3: നിങ്ങക്ക് നമ്മുടെ കരുണേട്ടന്റെ ബാർബർ ഷോപ്പ് അറിയില്ലേ?
4: അതാ ബസ് സ്റ്റോപ്പിനപ്പുറത്തുള്ളതല്ലേ.
3: അത് തന്നെ. ന്യൂജൻ ഒന്നും അങ്ങോട്ട് കയറാത്തോണ്ട് പുള്ളിക്ക് ഇപ്പൊ അധികം പണിയൊന്നുമില്ല. അന്നേരം പുള്ളിക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു.
2: എന്നതാ?
3: ഇപ്പൊ ലോകകപ്പല്ലേ, ലോകകപ്പ് താരങ്ങളുടെ സ്റ്റൈലിൽ കുറച്ചു പേർക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക.
2: ഓ,
3: അപ്പോഴത് കാണുന്നവര് ചോദിക്കും ഇത് എവിടെയാണ് കട്ട് ചെയ്തതെന്ന്.
2: കൊള്ളാം കൊള്ളാം.
3: അപ്പോ സ്വാഭാവികമായിട്ട് കരുണേട്ടന്റെ പേര് പറയും.
2: പറയും.
3: ബിസിനസ് പൊടിപൊടിക്ക, പിന്നെ വേറെന്ത് വേണം?
4: ഇതിപ്പോ ആരുടെ സ്റ്റൈലാണ് വേണോട്ടാ? റൊണാൾഡോ?
3: അല്ലല്ല, ഇത് എംബാപ്പേ സ്റ്റൈൽ. ചേട്ടനും പോയി ഒരു മെസ്സി സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യണേ പ്ലീസ്. എന്നിട്ട് പറ്റുന്ന അത്രയും പേരോട് കരുണേട്ടന്റെ പേര് പറയണം.
2: പറയാം.
3: ചേട്ടനെ അയക്കാമെന്ന് ഞാൻ കരുണേട്ടനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്.
2: നീ കൊള്ളാമല്ലോ.
4: അത് കൊള്ളാം. ചേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു വഴിയും കൊണ്ടാണല്ലോ വേണോട്ടാ രാവിലെ നിങ്ങൾ വന്നിരിക്കുന്നത്.
2: ഓ, എന്നാ പറയാനാടാവേ, വേണുവിന്റെ ഓരോ ലോകകപ്പ് ഏറു പടക്കങ്ങള്.
0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം.
5: രചന MS വാസുദേവൻ. ശബ്ദ സാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
0: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ

0: പന്തിരാങ്കാവ്.
1: ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
2: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
4: പ്രിയപ്പെട്ടവരയച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിപാടിയുടെ വിലയിരുത്തലുകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പി വി കുഞ്ഞിപ്പോക്കർ, തേഞ്ഞിപ്പലം. ഓപ്പൺ ഫോറത്തിൽ ഫോട്ടോഗ്രാഫർ പി മുസ്തഫയുടെ കരിയർ അദ്ദേഹം 24-ാം തീയതി കേൾപ്പിച്ചത് എല്ലാം കൊണ്ടും ഒരു നവ്യ അനുഭവമായി തോന്നി. പ്രധാനമന്ത്രി വാജ്പേയിയുടെ കൂടെ നടത്തിയ യാത്രകളും പിന്നീടൊരിക്കൽ തൻ്റെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം മുസ്തഫയ്ക്ക് ചായ ഇട്ട് കൊടുത്തതും ഒരു നിപുണനായ കുശിനിക്കാരനായി മാറിയ അനുഭവങ്ങളുമെല്ലാം വിവരിച്ചു കേട്ടപ്പോൾ വാജ്പേയിയുടെ ഔന്നത്യം എത്ര ഉയരത്തിലാണ് എന്ന് ബോധ്യമായി. വിഭാഗീയ മുദ്രാവാക്യം വിളിച്ചവരെ ഇന്ത്യയുടെ വൈവിധ്യം പറഞ്ഞ് തടഞ്ഞതുമെല്ലാം മുസ്തഫയുടെ നേർസാക്ഷ്യത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു.
3: 26-ാം തീയതി രാവിലെ പ്രക്ഷേപണം ചെയ്ത ശ്രദ്ധ ഏറെ ജനോപകാരപ്രദമായിരുന്നു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന മാരകമായ വിപത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഒന്നായിരുന്നു ആ ശ്രദ്ധ എന്ന പരിപാടി. തുടർന്ന് ആരോഗ്യമൂല്യം എന്ന പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത ലഹരിയുടെ ഉപയോഗവും അതിന്റെ മാരകമായ വിപണനത്തെക്കുറിച്ചുള്ള ഉള്ളടക്കത്തോടെ അവതരിപ്പിച്ച പരിപാടിയും നന്നായിരുന്നു. പ്രസ്തുത ദിനം ആർട്ട് കഫേ എന്ന പരിപാടിയിൽ 2010 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അടൂർ പങ്കജത്തെക്കുറിച്ചുള്ള പരിപാടി ശ്രവ്യമനോഹരവും അതിലുപരി വേദനാജനകവുമായിരുന്നു. മിനി വി എസ് വാളവയിലാണ് കഥയിച്ചിരിക്കുന്നത്.
4: ഒരു വിഖ്യാത കലാകാരന്റെ ആദ്യകാല സർഗ സഞ്ചാര പദങ്ങളിൽ വന്നുപെടുന്ന വൈതരണികൾ എന്തെല്ലാമാണ് എന്ന് അനുവാചകർ എല്ലാവരും അറിയണമെന്നില്ല. സാഹിത്യകാരന്റെ അനുഭവം തന്നെ എടുക്കാം. ആ എഴുത്തുകാരൻ ഇന്നത്തെ നിലയിൽ എത്തുന്നതിന് മുൻപ് സർഗവ്യാപാരങ്ങളിൽ അതീവ ശ്രദ്ധയും പ്രതിബദ്ധതയും വെച്ചു പുലർത്തിയിട്ടും അതത് മേഖലകളിലുള്ള മേലാളന്മാരുടെ അവഗണനയും പരിഹാസവും സഹിച്ച് വെച്ച കാലുകൾ പുറകോട്ടു പോകാതെ ക്ഷമ, സഹനം, കാത്തിരിപ്പ് ഇത്യാദി മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. നമ്മുടെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാസാഹിത്യകാരന്മാരുടെ ഗതകാല അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. ഒരു സുപ്രഭാതത്തിൽ ആരും പ്രശസ്ത മാനവനാകുന്നില്ല. കാലാന്തരെ അനുഭവങ്ങളുടെ മൂശയിൽപ്പെട്ട് പിന്നീട് നിറവും ഭംഗിയും സുഗന്ധവുമുള്ള പരുവത്തിലെത്തുന്നു. ഇത്രയും വസ്തുതകൾ എഴുതുവാൻ കാരണം 27-ാം തീയതി ഓപ്പൺ ഫോറത്തിൽ ആദ്യമായി എന്ന ശീർഷകത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ്. മുത്താകുന്നതിന് മുൻപ് ചിപ്പിയിലേക്ക് മഴത്തുള്ളി പതിക്കുന്നതിന് മുമ്പത്തെ അവസ്ഥ പോലെ, പിന്നീട് ആ മഴത്തുള്ളി പരിണാമത്തിന് വിധേയമായി വിലമതിക്കാനാവാത്ത മുത്തായി മാറുന്നു. മഴത്തുള്ളിയാണ് സഹൃദയൻ, ചിപ്പിയാണ് സമൂഹം, മുത്തായി മാറുന്നു സഹൃദയ കലാകാരൻ.
3: എം കെ രാധാകൃഷ്ണൻ കാക്കൂരിന്റെ മറ്റൊരു കത്ത്. June 22-23 ആർട്ട് കഫേയിൽ കൂടി കോഴിക്കോട് ആകാശവാണിയിലെ പ്രശസ്ത ഗിറ്റാറിസ്റ്റായിരുന്ന ആർച്ചി ഹട്ടന്റെ മകൻ സലീൽ ഹട്ടൻ തന്റെ സംഗീതമണ്ഡലത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് കേട്ടു. സംഗീതരംഗത്തെ അധികായകരായ കെ രാഘവൻ മാസ്റ്റർ, ബാബുരാജ് എന്നിവരുമായി ആർച്ചി ഹട്ടൻ സൌഹൃദത്തിലായിരുന്നു എന്നറിഞ്ഞു. ആ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. മറ്റൊരു പരിപാടിയെക്കുറിച്ചുകൂടെ പറയുന്നു. കാൽപന്തോളം പരിപാടി ദിനേനയുള്ള മത്സരത്തിന്റെ വാങ്മയ ചിത്രം കായികപ്രേമികളുടെ മനസ്സുകളിൽ തെളിയുന്നു. ടെലിവിഷനിൽ കളി കണ്ടവർക്ക് ആകാശവാണി വഴിയുള്ള ആ പംക്തി കേൾക്കുമ്പോൾ ഒരു വ്യത്യസ്ത അനുഭവം സംജാതമാകും.
4: വിവിധ കലാസാഹിത്യ മേഖലാ നഭസ്സുകളിലെ തിളങ്ങും താരങ്ങളായി ഇന്നറിയപ്പെടുന്ന പലരും ജീവിതത്തിലെ തികച്ചും പരിക്ഷീണങ്ങളായ ഒട്ടേറെ നാരകീയ സ്വർഗീയ അനുഭവ യാനങ്ങളിലൂടെ വന്നവരാണെന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം അറിയേണ്ടത് അനിവാര്യം തന്നെ. ആ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്ന ആകാശവാണി കോഴിക്കോട് നിലയവും പിന്നണി പ്രവർത്തകരും അനുഭവങ്ങൾ കൈമാറുന്ന കലാസാഹിത്യ പ്രവർത്തകരും തികച്ചും അഭിനന്ദനാർഹർ തന്നെ. ആ ദൗത്യം ഞങ്ങൾ ശ്രോതാക്കൾ കത്തുകളിലൂടെ നിർവഹിക്കട്ടെ. 24-ാം തീയതി ആർട്ട് കഫേയിലൂടെ നാടക സംഗീത കലാകാരനായ പാപ്പുകുട്ടി ഭാഗവതർ കൈമാറിയ അനുഭവങ്ങൾ ശ്രവിച്ചപ്പോൾ ഈ ശ്രോതാവിന് ഇങ്ങനെയൊരു ചിന്ത ജനിച്ചു. ഏവർക്കും അഭിനന്ദനങ്ങൾ. ആർ.കെ. ഇരവിലാണ് കത്തയച്ചിരിക്കുന്നത്.
3: ആർ.കെ. ഇരവിലിന്റെ മറ്റൊരു കത്തുകൂടെ. 29-ാം തീയതി രാവിലെ ആകാശവാണി കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്ത ശ്രീമതി MD രാധിക പങ്കുവച്ച ഞാൻ എന്റെ വായനയിൽ പറഞ്ഞല്ലോ, പുസ്തകങ്ങൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന്. അത് പ്രത്യക്ഷരം ശരിയാണ്. അതുതന്നെയായിരുന്നല്ലോ റൂസോ, വോൾട്ടേർ എന്നിവരുടെ കൃതികളിലെ പ്രചോദനത്താലുണ്ടായ ഫ്രഞ്ച് വിപ്ലവ ഹേതു.
4: ബൈജു നടാൽ വേവ്സ് ആപ്പിനെ കുറിച്ച് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അക്കാര്യം ബന്ധപ്പെട്ടവരോട് തിരക്കിയ ശേഷം മറുപടി നൽകാം. രഞ്ജിത ആകാശവാണി കോഴിക്കോട് നിലയം ഫോണിൽ ലഭിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ന്യൂസ് ഓൺ എയർ

0: എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ലൈവ് റേഡിയോ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ റേഡിയോ നിലയങ്ങളും സംസ്ഥാന അടിസ്ഥാനത്തിൽ അതിൽ കാണും. കേരളത്തിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള റേഡിയോ നിലയം തിരഞ്ഞെടുക്കാം. ഫേവറേറ്റ് ബട്ടൺ ഞെക്കുകയാണെങ്കിൽ അടുത്ത തവണ ആപ്പ് തുറന്ന് ലൈവ് റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായി ഫേവറേറ്റ് നിലയം പ്രത്യക്ഷപ്പെടും.
1: സി കെ ആർ വർമ്മ കൂടെ പ്രക്ഷേപണത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. പ്രക്ഷേപണത്തിൽ ചിലപ്പോൾ തടസ്സം നേരിടുന്നതായി അനുഭവപ്പെടുന്നു. എന്നാൽ ആ സമയം ന്യൂസ് ഓൺ എയർ ആപ്പിൽ പരിപാടി കേൾക്കാനും സാധിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: പ്രസരണിയിൽ വൈദ്യുതി നിലയ്ക്കുമ്പോഴാണ് ഇത്തരത്തിൽ തടസ്സം അനുഭവപ്പെടാറ്. അപ്പോഴും ന്യൂസ് ഓൺ എയർ ആപ്പിൽ പരിപാടി കിട്ടുന്നത് സ്റ്റുഡിയോയിൽ നിന്നാണ് ന്യൂസ് ഓൺ എയർ ആപ്പിലേക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തടസ്സമില്ലാതെ കേൾക്കാൻ കഴിയുന്നത്.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക് പ്രഭാത പ്രക്ഷേപണത്തിലെ ആദ്യമായി എന്ന പ്രോഗ്രാം അത്രമേൽ ഇഷ്ടപ്പെടുന്നു. കാരണം കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രശസ്തരുടെ ആദ്യാനുഭവങ്ങൾ തുറന്നു പറച്ചിലുകൾ ഏറെ രസകരമാണ്. സുഭാഷ് ചന്ദ്രൻ പങ്കുവച്ച രചനാപരമായ അനുഭവങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ആദ്യകാലത്ത് എഴുതിയയച്ച കഥകൾ അച്ചടി മഷി പുരളാതെ ശരവേഗത്തിൽ തിരിച്ചുവന്ന നൊമ്പരങ്ങൾ വാക്കുകളിൽ കേൾക്കാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ആദ്യം തിരസ്കരിച്ച ആഴ്ചപ്പതിപ്പ് പിന്നീടത് വിഷുപ്പതിപ്പിൽ മികച്ച രചനയായി സ്വീകാര്യമായി. അതേ പത്രത്തിന്റെയും ആഴ്ചപ്പതിപ്പിന്റെയും എഡിറ്റോറിയൽ ബോർഡിലും സുഭാഷ് ചന്ദ്രൻ എത്തിപ്പെട്ടു. നമ്മളൊക്കെ ആകാശവാണിയിലും സകല പത്രമാസികകളിലും കത്തുകൾ അയച്ച് കാണാനും കേൾക്കാനുമായി കാത്തിരുന്നിട്ടുണ്ട്. പലതും വായിക്കാതെയും അച്ചടി മഷി പുരളാതെയും പോകുമ്പോൾ വിഷമം തോന്നാറുമുണ്ട്. പിന്നീടാണ് അറിഞ്ഞത് എഴുത്തിലും അഭിനയത്തിലുമൊക്കെ പ്രശസ്തരായവർ ഒരുപാട് കനലുകളെ ചവിട്ടിത്തന്നെയാണ് തിളങ്ങി നിന്നത് എന്ന്. യു ബാലഗോപാലൻ പേരാമ്പ്രയാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
0: എന്തായാലും വളരെ വിശദമായി ഒരു പരിപാടിയെ വിലയിരുത്തിക്കൊണ്ട് പ്രിയ ശ്രോതാവ് അയച്ചു തന്ന ഈ കുറിപ്പിന് നന്ദി. 26-ാം തീയതി ഗാന്ധി മാർഗത്തിൽ പറഞ്ഞ ഓരോ വാക്കിലും ഗാന്ധി എന്ന മഹാന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നു രാജൻ എസ് കെ തുവക്കോട്. ഓരോ നിമിഷവും ഇനിയും എങ്ങനെ മെച്ചപ്പെട്ടതാക്കാമെന്ന് ജീവിച്ചു കാണിച്ച കർമ്മയോഗിയല്ലേ. ഭക്ഷണശീലത്തിൽ അദ്ദേഹം വരുത്തിയിരുന്ന മാറ്റങ്ങൾ, വ്രതങ്ങൾ എല്ലാം ശ്രദ്ധേയമായി തോന്നി. അത് നമ്മെപ്പോലുള്ള മുതിർന്നവരുടെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും സഹായകമാണ്. ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന നമ്മുടെ ശീലം നാം മറന്നുപോയോ? വീടുകളിൽ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് കുട്ടികൾ പഠിക്കുമല്ലോ എന്നാണ് രാജൻ എഴുതുന്നത്. ഗാനോത്സവത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നു. എല്ലാ ഗാനങ്ങളും വ്യത്യസ്തവും ഇഷ്ടപ്പെട്ടതുമായി തോന്നി. പുതിയ സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനാൽ എല്ലാ പ്രേക്ഷകർക്കും ആകാശവാണി പ്രിയങ്കരിയാകുന്നു. ഫോണിൻ പരിപാടിയിലെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ പലരുടെയും സന്തോഷവും ആശ്വാസവുമെല്ലാം അതിലൂടെ മനസ്സിലാകുന്നു. നന്ദി.
1: ഒ എൻ വി കുറിപ്പ് രചിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി. കടൽപ്പാലം എന്ന നാടകത്തിൽ സി ഒ ആൻഡോ പാടിയ കണ്ണില്ലാത്തൊരു ലോകത്തിൽ എന്തിനീ വിണ്ണിൽ വെളിച്ചമേ നീ വന്നു, എന്റെ കണ്ണീരൊപ്പുവാൻ നീ വന്നു എന്ന ഹൃദയഹാരിയായ ഗാനം 2-ാം തീയതി പാട്ടുപെട്ടിക്കാലത്തിൽ കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. 30-ാം തീയതിയിലെ കയ്യൊപ്പ് പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തക, സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യമ്മ ജോർജ് തന്റെ ത്യാഗപൂർണവും രസകരവുമായ ജീവിതാനുഭവങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അഭിമുഖത്തിലൂടെ പങ്കുവച്ചതിന്റെ ആദ്യഭാഗം വളരെ ഇഷ്ടപ്പെട്ടു. തുടർഭാഗത്തിനായി കാത്തിരിക്കുന്നു. മൊയ്തീൻ കുഞ്ഞ് തന്നെയാണ് ഈ സന്ദേശവും അയച്ചിരിക്കുന്നത്.
0: ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കാലത്ത് കയ്യൊപ്പുന്ന പരിപാടിയിൽ ലില്ലി പ്രഭാകരൻ പങ്കെടുത്തത് തുടക്കം മുതൽ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേട്ട ഭാഗങ്ങൾ ഹൃദയസ്പർശിയായി. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണെങ്കിലും അവരുടെ ആത്മധൈര്യത്തെ ബഹുമാനിക്കുന്നു. ബാക്കി കൂടി കേൾക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. അവർക്കും ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സൗമിനി പറമ്പിൽ പീടിക. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കേൾപ്പിച്ച വയലും വീടും പരിപാടിയിൽ ഡോക്ടർ അനൂപ് പങ്കെടുത്ത് സംസാരിച്ചത് കേട്ടു. അരുമ മൃഗങ്ങൾക്ക് വേണ്ടിവരുന്ന സർജറിയെക്കുറിച്ച് അദ്ദേഹം നൽകിയ വിവരങ്ങളും അവയെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ഏറെ താല്പര്യത്തോടെയാണ് കേട്ടിരുന്നത്. ഇത്തരം പരിപാടികൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് പലരും ഇത്തരം വളർത്തുമൃഗങ്ങൾ ഉള്ളവരായതുകൊണ്ട് ഏറെ ഉപകാരപ്രദമായി തോന്നി. ജയ വേണു, കക്കോടിമുക്ക്.
1: ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. കത്തുകൾ എഴുതുമല്ലോ. വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്. പിൻകോഡ് 673-03-2.
1: വാട്സ്ആപ്പ് നമ്പർ 9400-22-4440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: The Real FM 103.6.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സത്രത്തിലൊരു രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, യൂസഫ് അലി കേശരിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
1: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
0: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
2: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണം എടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുംതോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
3: ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ചിട്ടപ്പെടുത്തി, P ജയചന്ദ്രൻ പാടിയത്. ചിത്രം പ്രേതങ്ങളുടെ താഴ്വര.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: രണ്ട് മുഖങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി P. ജയചന്ദ്രൻ പാടിയ പാട്ടുകൾക്കും അപ്പൻ തച്ചത്തിന്റെ രചന, MK അർജുനന്റെ സംഗീതം.

0: പറയുന്നു എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ ജന്മദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സ്മരണാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയ്ക്കായി രാംവിലാസ് പസ്വാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചുവെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 2954 ഉയർന്നതായി നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ ഇടപെടുമെന്ന് ആരോഗ്യവകുപ്പ്. തിരക്കുകൂടിയ വിഭാഗത്തിൽ നിന്ന് രോഗികളെ പുലയനാർ കോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തെരച്ചിൽ ആരംഭിച്ചത്. അമേരിക്കയിൽ കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഇടുക്കി തങ്കമണിയിൽ യുവാവ് ചെക്ക്ഡാമിൽ മുങ്ങിമരിച്ചു. തമ്പുരാൻകുന്ന് ചെമ്പകത്തിനാം കുഴിയിൽ അബിനാണ് സ്വന്തം കൃഷിയിടത്തിലെ ചെക്ക്ഡാമിൽ മുങ്ങിമരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: റിയൽ എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്പുറം എഴുതി, ജോൺസൺ സംഗീതം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം KJ ജോയ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി എസ് ജാനകിയും സംഘവും പാടിയത് യാത്ര എന്ന ചിത്രത്തിൽ നിന്ന്.

0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പ് മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇതു സംബന്ധിച്ച് ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.

ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിൽ എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 16,000-ൽ ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൗൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചി ഒരുങ്ങി. നാളെയും മറ്റന്നാളുമായി ചേരുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്ന് 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഖനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിത കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. എഥനോൾ മിശ്രിതം ചേർത്ത ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറാക്കുമെന്നും പരിസ്ഥിതിക്ക് ദോഷമാണെന്നും ഇന്ധനത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നു തുടങ്ങിയ വാദം മന്ത്രാലയങ്ങൾ തള്ളി. ഫോർമുല റേസിംഗിൽ പോലും ഉപയോഗിക്കുന്നതും ഉയർന്ന പ്രവർത്തനക്ഷമത രേഖപ്പെടുത്തിയതും ശുദ്ധവുമാണ് എഥനോൾ മിശ്രിത ഇന്ധനം. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിൻ്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സബ് സെൻ്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെൻ്ററിൻ്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെൻ്ററിൻ്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിന് എത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കുമെന്നും രോഗബാധ സ്ഥിരീകരിച്ച 6 എഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ VP സജീന്ദ്രൻ MLA കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയത്. അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് നാളെയോടെ പ്ലാനിന് അന്തിമ അംഗീകാരം നൽകും. യോഗത്തിൽ ജില്ലാ കലക്ടർ G പ്രിയങ്ക, ADM K മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ

0: ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് അദ്ദേഹം അറിയിച്ചു. KPCC മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്നും ഇത് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് ചർച്ച ചെയ്യുകയാണ് യോഗത്തിൻ്റെ ലക്ഷ്യം. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉൾപ്പെട്ട ഡോക്യുമെൻ്റുകൾ യാതൊരു കാരണവശാലും ഡൗൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെൻറ്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളും സംസ്ഥാനത്ത് ശക്തമാക്കി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ CMMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭ തന്നായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവെ മത്സരം നാളെ 1:30. രണ്ടാം മത്സരത്തിൽ 5:00 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീ ക്വാർട്ടറിൻ്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ പരാജയപ്പെടുത്തി ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2025 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു. മാഞ്ചസ്റ്ററിൽ 4 ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 6 നഷ്ടത്തിൽ മറികടന്നു. 3rd മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ. ഈ മാസം 16-19 തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ 5:00 മുമ്പ് എൻട്രികൾ നൽകേണ്ടതാണ്. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിൻ്റെ വില യഥാസമയം നൽകുന്നതിൽ ഉണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റർ ഓഫീസർ VS സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അഗളി സ്വദേശിയായ ബെന്നിയുടെ സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് വിൽപ്പന നടത്താൻ ഏറ്റെടുത്തെങ്കിലും അത് കൃത്യസമയത്ത് ലേലം ചെയ്യുന്നതിലും വില ഭൂവുടമയ്ക്ക് ലഭ്യമാക്കുന്നതിലും വീഴ്ച സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ.

0: ലാപ്പമടയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
1: കൂടെ മൈ ജി സൂപ്പർ EMI ബാങ്ക് ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: രണ്ട് ലോകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് യൂസഫ് അലി കെ ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. വിപണിയിൽ സ്വർണം ഗ്രാമിന് 13,450, പവന് 1,07,600. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആണ്.
7: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
6: പക്ഷേ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
8: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണം എടുത്താൽ ബാങ്കിന്

0: നടുവ് വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല. വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
5: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ. സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
6: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താനലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847-3555-66.
4: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
7: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ സീനിയർ സെക്കൻഡറി MES സെൻട്രൽ സ്കൂൾ തിരൂരിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
8: ആദ്യമായി ഒരു പ്രാർത്ഥനാ ഗാനം പാടുന്നവർ റിൻഹ വിട്ടി, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് റസാൻ, മുഹമ്മദ് ഹാമിസ്, മുഹമ്മദ് ഹാദി.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
1: ഇനി ഒരു ഹിന്ദി ദേശഭക്തി ഗാനമായാലോ. പാടുന്നവർ മുഹമ്മദ് ഹാമിസ്, റസിൽ അബ്ദു കാസിം, മുഹമ്മദ് ഹാദി, മുഹമ്മദ് റസാൻ, ഐറിൻ ഫാത്തിമ കാത്തൂൺ, റിൻഹ വീട്ടി, കാർത്തിക് സദാനന്ദ്.

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: തുടർന്ന് ഒരു പ്രസംഗമായാലോ. സാങ്കേതിക വിദ്യയുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു ഹലാമറിയം.
2: സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യ മനുഷ്യനെ ഉയർത്താനും താഴ്ത്താനും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യ എന്നാൽ മനുഷ്യന്റെ അറിവും ശ്രമവും ഉപയോഗിച്ച് ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. ഇത് ഇന്നത്തെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ബാധിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങൾ, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വിദ്യാലയങ്ങളിലെ പഠന സാമഗ്രികൾ എല്ലാം സാങ്കേതിക വിദ്യയുടെ ഉദാഹരണങ്ങളാണ്. സാങ്കേതിക വിദ്യ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. സമയം കളയാതെ എന്തും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്നതാണ് അതിന്റെ പ്രധാന സവിശേഷത. ഈ ഉന്നത പഠനവുമായുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾ നമ്മുടെ അറിവിന്റെ പരിധികളെ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധം ലോകത്തെ ഒരു കുടുംബമാക്കിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ളവരുമായി സംസാരിക്കാനും കാണാനും കഴിയും. സാങ്കേതിക വിദ്യ അനുഗ്രഹമോ ശാപമോ എന്നത് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ ആശ്രയിക്കുന്നു. മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇതൊരു സഹായിയായി നിലകൊള്ളുമ്പോഴേ അതിന്റെ യഥാർത്ഥ വില മനസ്സിലാകൂ. അതിനാൽ സാങ്കേതിക വിദ്യയെ ഉചിതമായ രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ അനാവശ്യമായ പ്രയോഗം ഒഴിവാക്കേണ്ടത് നമ്മുടെ കടമയാണ്. സാങ്കേതിക വിദ്യ മനുഷ്യൻ സൃഷ്ടിച്ചത് ഭാവി മെച്ചപ്പെടുത്താനാണ്. അത് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സൃഷ്ടിയുടെ മഹത്വത്തെ അപമാനിക്കലാണ്.
0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: ഇനി മുഹമ്മദ് ഹാദിയുടെ ലളിതഗാനം കേട്ടാലോ.

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തത് റിൻഹ പാടുന്ന മാപ്പിളപ്പാട്ട്.
2: മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഉഹുദ് യുദ്ധ ചരിത്രത്തിൽ നിന്നും ഏതാനും വരികൾ. ഇഷൽ വണ്ടൻ.
3: മുത്ത് മുസ്തഫ നിറുത്തി അത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ട്.

കത്തിക്കളിയാം ഉയർത്തലായി കിരിമൊത്തും ചേരന്തുടന്നിട്ടതായി തപ്പിട കൂവിടിൽ നിപ്പതാം സ്വഹബ റപ്പർ പടയേറ്റ് കാഫിരിൽ.

എറ്റലാൽ തീകുരി പോറ്റലാറാടൻ ഏറ്റബിൻ അറിവ് ഷിത്തുബിൻ ഈ എടുത്തിടും മുതൽ ഇടുത്തടുത്തടൽ കൊടുത്ത് ബർഫുജാത്തിനാൽ അറ്റൽ തോളറാണി ഫാറ്റലായി ഇളകി തോറ്റപ്പായും അത് വാഖിയായി അണ്ടത്തുക്കുതലിലുണ്ട് ഹഫീലവർ ബിൻഡ് സരമത് കേൾവിരേ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: തുടർന്ന് ആധുനിക കവിത്രങ്ങളെ കുറിച്ച് ഒരു ലഘു വിവരണം നൽകുന്ന പരിപാടിയാണ്. പങ്കെടുക്കുന്നവർ റിൻഹ വീട്ടി, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് ഹാമിസ്, ഐറൻ ഫാത്തിമ ഖാത്തൂൻ.
2: മലയാള കവിതയെ നവോത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് നയിച്ച മൂന്ന് മഹാകവികളായ കുമാരനാശാൻ, മള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവരെയാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്.

വീണപൂവിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം കാണിച്ചു തന്ന കവിയാണ് കുമാരൻ ആശാൻ. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ കവിയായിരുന്നു. ജാതി വ്യവസ്ഥയും അസമത്വവും വിമർശിച്ച അദ്ദേഹത്തിന്റെ കവിതകൾ മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ ദേശസ്നേഹത്തിന്റെ കവിയായിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളിലേക്കു ഉണർവിന്റെ സന്ദേശം പകർന്നു നൽകിയ കവിതകൾ അദ്ദേഹം രചിച്ചു.

ഈ വരികൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെ ഉയർത്തിക്കാട്ടാൻ. കേരളത്തിന്റെ കലാ സംസ്കാര സംരക്ഷണത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് ശൈലിപരമായ ഭംഗിയുള്ള കവിതകൾ രചിച്ചു. ഓരോ

0: സ്നേഹത്തെക്കുറിച്ച് ഇതിലും മനോഹരമായി മലയാളത്തിൽ ഒരു രചനയുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കൃതികൾ സാഹിത്യ ഗൗരവവും പണ്ഡിതത്വവും പ്രകടമാക്കുന്നു. ഇങ്ങനെ ഈ മൂന്ന് മഹാകവികൾ മലയാള സാഹിത്യത്തിന് പുതിയ ദിശയും നവോത്ഥാന ചിന്തയും നൽകി. അവരുടെ സംഭാവനകളാൽ മലയാള കവിത സമ്പന്നമായി. ആധുനിക കവിത്രയം മലയാള സാഹിത്യത്തിന്റെ മൂന്ന് തൂണുകളായി ഇന്നും മലയാളിയുടെ മനസ്സിൽ ഓർക്കപ്പെടുന്നു.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: ഗാന്ധാരി വീണ്ടും കരയുന്നു എന്ന കവിത അവതരിപ്പിക്കുന്നു ടിഷ സന.
3: യുവകവി ശ്രീ കൊപ്പം വിജയന്റെ ഗാന്ധാരി വീണ്ടും കരയുന്നു.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: ഇനിയൊരു ചിത്രീകരണം കേൾക്കാം. പുതിയ തലമുറ അവതരിപ്പിക്കുന്നവർ കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് ഹാഷിർ മുബാറക്.
2: നമസ്കാരം മാഷേ, എന്നെ മനസ്സിലായോ?
3: ആ നമസ്കാരം. സത്യത്തിലെനിക്ക് മനസ്സിലായില്ലേ കുട്ടിയെ.
2: ഇത് ഞാനാ മാഷേ, അരവിന്ദൻ. പകുതി വെച്ച് പഠിപ്പ് നിർത്തി വർക്ക്ഷോപ്പിൽ പണിക്ക് പോയ എന്നെ മാഷാണ് തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തിയത്.
3: ഏ ആർ അരവിന്ദൻ അല്ലേ?

0: രാജന്റെ മകൻ അല്ലേ? മറന്നിട്ടില്ല, നീ പുറംനാട്ടിലാണെന്നാ കേട്ടിരിക്കുന്നത്.
1: അതെ മാഷേ, ദുബായിലായിരുന്നു. വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇനി എന്തായാലും തിരിച്ചുപോക്കില്ല, നാട്ടിലെന്തെങ്കിലും ചെയ്യണം.
0: അപ്പോൾ അരവിന്ദന്റെ കുടുംബം?
1: ഭാര്യയും രണ്ടു മക്കളും. മൂത്തതാണും ഇളയത് പെണ്ണും. ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുണ്ട്.
0: ആ, നിന്നെ മാനേജ് ചെയ്യാനും ഞങ്ങളും കുറെ കഷ്ടപ്പെട്ടതല്ലേ. എല്ലാ സമരത്തിന്റെയും മുൻപന്തിയിൽ നീയായിരുന്നില്ലേ പടനായകൻ?
1: അതൊക്കെ ചോരത്തിളപ്പിന്റെ കാലത്ത് സംഭവിച്ചതല്ലേ മാഷേ. അന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്?
0: ആ ചോരത്തിളപ്പ് നിന്റെ മോനും കാണൂട്ടോ അരവിന്ദ. അതിനിപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, കാലം ഒരുപാട് മാറിയില്ലേ.
1: ശരിയാ മാഷേ, പിള്ളേർക്കിപ്പോ അധ്വാനത്തിന്റെ വില അറിയില്ല. അവർക്കിപ്പോ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ബൈക്ക്, എന്തു പറയാനാ?
0: അതിലൊന്നും വലിയ കാര്യമില്ല അരവിന്ദ. എന്റെ പേരെ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ. കൂടുതൽ സമയം വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ.
1: ഇവരൊക്കെ ഇനി ശരിയായ ജീവിതം. ഇനി എന്നാ പഠിക്കാം മാഷേ?
0: അതിലൊന്നും ഒരു ടെൻഷന്റെ ആവശ്യമില്ല അരവിന്ദ. ഇന്നത്തെ കുട്ടികൾ പഠന കാര്യത്തിലായാലും ലോക വിവരത്തിലായാലും വളരെ മുന്നിലാ.
1: എന്നാലും മാഷേ, ഇവരുടെ ഈ പോക്ക് കാണുമ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, മാഷ് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ പഠിച്ച കാലമല്ലല്ലോ.
0: മനുഷ്യനുള്ളിടത്തോളം കാലം മാറ്റമുണ്ടായിരിക്കും അരവിന്ദ.
1: ശരിയാ മാഷേ, ഞങ്ങളൊക്കെ ഇന്ന് ഉച്ചക്കഞ്ഞി കൊണ്ടാ വിശപ്പാ കിട്ടിയത്. ഇന്നിപ്പോ അതാണോ സ്ഥിതി? എന്തേലും കഴിക്കാൻ തോന്നിയാൽ അടുക്കളയ്ക്കല്ല പോക്ക്, ഫോൺ എടുക്കുന്നു, ഓർഡർ ചെയ്യുന്നു. സ്വിഗ്ഗി, സൊമാറ്റോ, മന്തി എല്ലാം മുറ്റത്തെത്തുന്നു.
0: പണ്ടത്തെ പോലെയല്ലോ അരവിന്ദ. വീട്ടിലുള്ളത് നാലു പേരാണെങ്കിൽ നാലു പേർക്കും ജോലിയും തിരക്കായിരിക്കും. പിന്നെ ആരാ അടുക്കളയർക്ക് കേടുക? ഈ പറയുന്ന സൊമാറ്റോയും സ്വിഗ്ഗിയും ഉള്ളത് കൊണ്ട് മാത്രം പട്ടിണിയില്ലാത്ത കുറെ കുടുംബങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ അരവിന്ദ?
1: ആണായാലും പെണ്ണായാലും മേലനങ്ങാൻ വയ്യ. എന്നാലോ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പൊ തന്നെ സാധിക്കും വേണം. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഒരു കാര്യം നടത്തണമെങ്കിൽ അത് എത്ര വട്ടം അമ്മയോട് പറഞ്ഞിട്ടാ അമ്മ അത് അച്ഛനോട് പറഞ്ഞ് നടത്തിക്കുക?
0: പണ്ടത്തെ കാലമല്ലല്ലോ അരവിന്ദ. അച്ഛനെ കണ്ടാൽ പേടിച്ചൊളിച്ചിരുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലേ. അച്ഛനും മോനുമൊക്കെ ഒരു കാര്യം വേണമെങ്കിൽ നേരിട്ട് അച്ഛനോട് പറഞ്ഞ് സാധിപ്പിച്ചെടുക്കും. ഒരു തരത്തിൽ അതും നല്ലതാ.
1: നല്ലതൊക്കെ തന്നെയാ മാഷേ. കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോൻ പറഞ്ഞത് 2 ലക്ഷം രൂപ വില വരുന്ന ക്യാമറ മേടിച്ചു തരാനാ. അതിപ്പൊ തന്നെ കിട്ടിയേ തീരൂ. മാഷിനറിയാലോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു 10 രൂപ കൊടുത്താൽ ക്ലാസ് ഫോട്ടോ കിട്ടുമായിരുന്നു. അതുകൂടി വാങ്ങാൻ പറ്റാറില്ല. അതിനൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ മാഷേ?
0: അതൊക്കെ പോട്ടടോ. ഇപ്പെന്തിനാ അവൻ ക്യാമറ ചോദിക്കുന്നത്?
1: അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ മാഷേ ഈ ഫോട്ടോഗ്രാഫി ഭ്രമം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനൊരു ക്യാമറ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അവനും കൂട്ടുകാരും ചേർന്ന് ഷോർട്ട് ഫിലിം എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അതൊരു മത്സരത്തിന് 1st പ്രൈസ് കിട്ടി. അതോടെ അവന് ഡോക്ടറുമാവണ്ട, എഞ്ചിനീയറുമാവണ്ട, ക്യാമറമാൻ ആയാൽ മതി. ഞാനും ഭാര്യയും എത്ര ആഗ്രഹിച്ചതാ മാഷേ അവനെ ഡോക്ടറെ കാണാൻ. എത്ര പറഞ്ഞിട്ടും ചെക്കൻ്റെ തലയിലോട്ടങ്ങ് കയറുന്നില്ല. അവനിപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണമെന്നാ പറയുന്നത്. മാഷ് അവനോടൊന്ന് സംസാരിക്കുവോ?
0: അതിപ്പോൾ അരവിന്ദ, ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായി കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ കൂടുതലാണ്. എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ഒന്നുമാകാൻ പറ്റില്ലല്ലോ. ഇവിടെ അരവിന്ദന്റെ മകന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിനവനുള്ള കഴിവും അവൻ തെളിയിച്ചു. ഇനിയിപ്പോൾ അവന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്നതാണ് നല്ലത്. ആർക്കറിയാം, ഒരുപക്ഷേ വരും കാലത്ത് വലിയൊരു ക്യാമറാമാന്റെ അച്ഛൻ എന്ന നിലയിലും അരവിന്ദൻ അറിയപ്പെടും.
1: ഞാൻ ഇത്രയൊക്കെ ആലോചിച്ചില്ല. മാഷ് പറഞ്ഞപ്പോഴാ ഇതിൻ്റെയൊക്കെ ആഴം ഞാൻ ചിന്തിക്കുന്നത്. അവർക്കിഷ്ടമില്ലാത്ത ഡോക്ടറും എഞ്ചിനീയറും എന്തിനല്ലേ അവർ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ, ഇല്ലേ മാഷേ?
0: തലമുറകളെ തമ്മിൽ താരതമ്യം ചെയ്യാതെ ഓരോ കാലഘട്ടത്തിലും നന്മകളും തിന്മകളും വേർതിരിപ്പിച്ചെടുക്കാം. വിശാലമായ ഈ ലോകത്ത് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ നമുക്ക് അവസരമൊരുക്കാം.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
3: അവസാനമായി ഒരു നാടൻ പാട്ട് കേൾക്കാം. പാടുന്നവർ റിസ ഇ കെ, ടിഷ സന, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് റസാൻ.

0: ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ സീനിയർ സെക്കൻഡറി MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 9:30.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യത ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
3: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
5: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിൽ ഒരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായിക തീജൻ ബായി അന്തരിച്ചു. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചിരുന്നു. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം, പ്രകൃതി വാതക, റോഡ് ഗതാഗത, ഖന വ്യവസായ മന്ത്രാലയങ്ങൾ. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമ ലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. കോഴിക്കോട് തിരുവണ്ണൂർ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. എയർഫോഴ്സ് മൃതദേഹം കരയ്ക്കെത്തിച്ച് പന്നിയങ്കര പോലീസിന് ഇൻക്വസ്റ്റിന് വിട്ടുകൊടുത്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8-നാണ് മത്സരം. FM പ്രധാന വാർത്തകൾ, ഇനി 1 മണിക്ക്.
5: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
7: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
0: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
7: അതെന്താ മാഷേ?
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
9: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
8: രസം 4 ഇരട്ടി.
9: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
10: Crescent Builders, Dil Se Dil Tak.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. ക്രസന്റ്

0: Builders proudly presents its 26th residential project, Sterling Crescent Luxury Homes at Thondayar Junction, Kozhikode.
1: In the heart of the city, with premium 2 and 3 BHK residences in a contemporary G+ 20 floor signature project.
0: In the heart of lifestyle, with an exclusive podium for recreation.
1: In the heart of connectivity, closer to cyber parks, leading schools, hospitals and malls.
0: Sterling Crescent, in the heart of life.
1: Call 9744-999-888.
0: Crescent Builders, preferred, trusted.
2: खवाली, दिल को सुकून और रूह को जुनून देने वाला संगीत। सासों की माला पे सिमरू में पी का नाम। ഉസ്താദ് നുസ്രത് ഫത്തേ അലി ഖാന്റെ ശബ്ദത്തിൽ ഈ ഗാനം ആസ്വദിക്കുന്നവർ എത്തിച്ചേരുന്ന ഒരു അനുഭൂതിയുണ്ട്. കേവല പ്രണയമല്ല, ദൈവാനുരാഗത്തിന്റെ മൂർത്തമായ അനുഭവം. ഖവ്വാലികൾ മിക്കതും അത്തരമൊരു അനുഭവത്തെ നമ്മുടെ ഹൃദയാന്തരാളത്തിലേക്ക് സന്നിവേശിപ്പിക്കാറുണ്ട്. ആത്മീയതയുടെ അനിർവചനീയമായ അനുഭൂതി സംഗീതത്തിലൂടെ പകരുന്ന അനുഭവമാണ് ഖവ്വാലി.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഇസ്ലാമിലെ മിസ്റ്റിസിസം എന്ന് അടയാളപ്പെടുത്താവുന്ന സൂഫിസത്തിന്റെ ഇന്ത്യൻ പതിപ്പിൽ നിന്ന് ഉയർക്കൊണ്ട സംഗീതരൂപം 800 വർഷത്തോളം പഴക്കമുള്ള ചരിത്രമുണ്ട് ഖവ്വാലിക്ക്. അടിസ്ഥാനപരമായി ആത്മീയതയോട് ചേർന്ന ഒരു ആലാപന രീതിയാണത്. സംഗീതമെന്ന മാധ്യമത്തിലൂടെ പ്രണയപൊരുളായ ദൈവത്തിലേക്ക് അടുക്കുക, ആ സാന്നിധ്യത്തെ അനുഭവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂഫികൾ ഖവ്വാലികളെ സമീപിച്ചത്. ഖൗൽ എന്ന പദത്തിൽ നിന്നാണ് ഖവ്വാലി എന്ന വാക്ക് രൂപപ്പെടുന്നത്. വാക്ക് എന്നാണ് ഖൗൽ അർത്ഥമാക്കുന്നത്, ഒരു ഉരിയാടൽ. ആ ഉരിയാട്ടം നടത്തുന്ന ആളെ അവർ ഖവ്വാൽ എന്ന് വിളിച്ചു. പടച്ചവനോടുള്ള ഉള്ളുതുറക്കൽ എന്നതാണ് ആ വാക്കുകൊണ്ട് അവർ അർത്ഥമാക്കിയത്. ദൈവത്തോട് സംവദിച്ച് അവന്റെ പ്രീതി നേടി ജീവിതം അർത്ഥപൂർണമാക്കാം എന്നവർ കരുതി.

ਲਾਲੀ ਦੇਖਣ ਮੈਂ ਗਈ, ਲਾਲੀ ਦੇਖਣ ਮੈਂ ਗਈ, ਸੋ ਮੈਂ ਵੀ ਹੋਏ ਗਈ।

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted. Crescent Builders proudly presents its 26th residential project, Sterling Crescent Luxury Homes at Thondayar Junction, Kozhikode.
2: In the heart of the city, with premium 2 and 3 BHK residences in a contemporary G+ 20 floor signature project.
1: In the heart of lifestyle, with an exclusive podium for recreation.
2: In the heart of connectivity, closer to cyber parks, leading schools, hospitals and malls.
1: Sterling Crescent, in the heart of life.
2: Call 9744-999-888.
1: Crescent Builders, preferred, trusted.
3: 12th നൂറ്റാണ്ടിൽ ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്തി ഇന്ത്യയിൽ വന്നെത്തിയതോടെയാണ് സൂഫി ആശയങ്ങൾ സംഗീതത്തിന്റെ അകമ്പടിയിൽ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. ദൈവ പ്രകീർത്തനത്തിന് സംഗീതം ഒരു വഴിയായി സ്വീകരിക്കുകയായിരുന്നു അവർ. അമീർ ഖുസ്രുവിനെയാണ് ഇന്ത്യയിൽ ഖവ്വാലിയുടെ പിതാവായി പരിഗണിച്ചു പോരുന്നത്. പേർഷ്യൻ, അറബിക്, തുർക്കിഷ് സംഗീത ശൈലികളെ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവുമായി സമന്വയിപ്പിച്ചാണ് അദ്ദേഹം ഖവ്വാലിക്ക് രൂപം നൽകിയത്. ദർഗകളിൽ, സൂഫി പർണശാലകളിലൊക്കെ ഈ സംഗീതം ആലപിക്കപ്പെടുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്തു. പ്രധാനമായും ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ സൂഫി ദർഗകളുമായി

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: चंदन का एहसास।
1: अरे मोहन भाई, काफी बिजी लग रहे हो।
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
2: समझ गया।
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: നമസ്കാരം ശ്രോതാക്കളെ, യുവ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യൂ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. യുവ ചോയ്സിലെ ആദ്യ ഗാനം വിദ്യാരംഭം എന്ന ചിത്രത്തിൽ നിന്ന്. യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: യുവാ ചോയ്സിലെ അടുത്ത ഗാനം വീർസാര എന്ന ചിത്രത്തിൽ നിന്ന് ലതാ മങ്കേഷ്കർ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം മദൻ മോഹൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പെരിങ്ങോളത്ത് നിന്ന് സലാം, ഹാജറ, സനു എന്നിവർ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലി

0: മെഡിറ്റേഷൻ ഇളയനില. ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: യുവ ചോയ്സിലെ അടുത്ത ഗാനം ചെട്ടിപ്പടിയിൽ നിന്നും സന്ധ്യ ആവശ്യപ്പെട്ടതാണ്. ചില്ല് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഓയൻവിയുടെ വരികൾക്ക് ഇണമൊരുക്കിയത് MB ശ്രീനിവാസൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: യു ആർ ചോയ്സിൽ കണ്ണകി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പയ്യടി താഴത്തു നിന്ന് സുജിന, പ്രമോദ്, ആത്മിക, അവനിക എന്നിവർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലിനി ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനായി യേശുദാസും രേണുകയും പാടിയത്. ആർ കെ ദാമോദരന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഇടുക്കി കാന്താരുവിൽ നിന്ന് ഇന്ദ്രജിത്ത്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സ് ഇനി 3-2 കേൾക്കാം.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനീ ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻബായ് അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവയിലൂടെ തീജൻബായ് പാണ്ഡവനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തിയതായി ക്രെംലിൻ. US ഇരുന്നൂറ്റി 250 സ്വാതന്ത്ര്യ ദിനത്തിൽ ട്രംപിനെ പുടിൻ അഭിനന്ദിച്ചതായി റഷ്യൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സാപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെയുള്ള 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 04-9-3529-6512, മൊബൈൽ നമ്പർ 9-1-8-8-9-3-4-1-0-2.

കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0494-24-07-154 നമ്പറിൽ ബന്ധപ്പെടുക.

സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കായികാധ്യാപക നിയമനം നടത്തുന്നു. ബി പി എഡ് അല്ലെങ്കിൽ എം പി എഡ് തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ എന്നിവയുമായി ജൂലൈ 10 രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 9447878789.

എവർഗ്രീൻ ഡ്യൂറ്റ്സ് ഇനി 12:40 തുടരും. ആകാശവാണി 103.6 റിലേപ്പം. ഇനി അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ ബ്രസീൽ നോർവേ, ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ

അദ്ദേഹം ന്യൂസിലാൻഡിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കിരൺ റിജിജു പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ തുടങ്ങും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണ വില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 16,000-ൽ അധികം ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24-നാണ് 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രദേശത്ത് ഇരുവിഭാഗവും തമ്മിൽ വെടിവെപ്പ് തുടരുകയാണ്. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഘനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭാധനനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിന്

തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് ചർച്ച ചെയ്യുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീ ക്വാർട്ടറിന്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ പരാജയപ്പെടുത്തിയ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ വൈകിട്ട് 5:00 എൻട്രികൾ നൽകേണ്ടതാണ്. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. തുടർ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി CPIM നേതാവ് വി ശിവൻകുട്ടി ആരോപിച്ചു. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻബായി അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവ തീജൻബായ് പാണ്ഡവാനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. മഹാഭാരത കഥകളെ വേദിയിൽ ജീവസുറ്റതാക്കുന്ന അസാമാന്യ കഴിവ് അവരെ ഇന്ത്യൻ നാടോടി കലാരംഗത്തെ പ്രശസ്തരായ കലാകാരികളിൽ ഒരാളാക്കി. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 10 വരെയാണ് സന്ദർശനം. പാർലമെന്റിലെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ

ജാഗ്രതയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി CPIM നേതാവ് വി ശിവൻകുട്ടി. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലിയത്ത് മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട തോണിയിലെ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം ശ്രോതാക്കളെ, ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വാട്സപ്പിൽ ഹായ് അയക്കോ, ഞങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. വാട്സപ്പ് നമ്പർ 9400224444. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9400224444. ആദ്യകാലം എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ നിന്ന് ശ്രേയാ ഘോഷാലും വിജയ് യേശുദാസും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം ചേച്ചി.
1: നമസ്കാരം മാഡം.
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ പേര് പറഞ്ഞോളൂ.
1: ഞാൻ സ്മിത, നിലമ്പൂരാണ്.
0: നിലമ്പൂരാണല്ലേ സ്ഥലം. എന്തൊക്കെയാ വിശേഷങ്ങൾ പറഞ്ഞോളൂ.
1: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു.
0: നല്ല മഴയുണ്ടോന്ന്?
1: ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ മൂടി നിൽക്കും, പിന്നെ വെയിൽ ഉറക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഞായറാഴ്ച അല്ലേ, നമുക്ക് കുറച്ച് വെയിൽ അറിച്ചാൽ നല്ല സുഖമാണല്ലോ.
0: അതെ അതെ അതെ.
1: പണികളൊക്കെ എടുക്കാം.
0: ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി?
1: ഞാൻ SBIയില് പൂക്കോട്ടുംപാടം ബ്രാഞ്ചില്. നിലമ്പൂരായിരുന്നു, ഇപ്പൊ അവിടെയാണ്. നിലമ്പൂര്
0: ആണോ? അപ്പൊ ഞായറാഴ്ചകളിലാണോ റേഡിയോ കേൾക്കാൻ സമയം കിട്ടാറുള്ളത്?
1: അല്ല, ഞാൻ എന്നും കേൾക്കും.
0: ആണല്ലേ.
1: പോണവരെ റേഡിയോ കേൾക്കും. കോഴിക്കോട് മഞ്ചേരി ഒക്കെ മാറി മാറി കേൾക്കും. അതുപോലെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ റേഡിയോ തുറക്കും, എന്നിട്ട് ബാക്കിയുള്ള പണി എടുക്കുള്ളൂ.
0: ആണോ? വീട്ടിലാരൊക്കെയാണുള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് മക്കളുമാണുള്ളത്.
0: ഇന്ന് ചേച്ചിക്ക് ഇത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്കിന്ന് ഓർമ്മകൾ, ഓർമ്മകൾ
0: രണ്ട് ജന്മം എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ് അല്ലേ? ആയിക്കോട്ടെ.
1: പഴയ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം.
0: ആണല്ലേ ചേച്ചി.
1: നമ്മളെ റേഡിയോയിലൂടെ തന്നെ അത് കേൾക്കാനും ഇഷ്ടമുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അത്രത്തോളം റേഡിയോയിലെ സ്നേഹിക്കുന്ന ഒരു ശ്രോതാക്കളാണ് നമ്മള്. കോഴിക്കോട് ആകാശവാണിന്റെ പരിപാടികളൊക്കെ രാവിലത്തെയൊക്കെ നല്ല രസമുള്ള പരിപാടികളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ കേൾക്കും ഞങ്ങള്. മഞ്ചേരി കേൾക്കും, കോഴിക്കോട് കേൾക്കും, കണ്ണൂര് കേൾക്കും. ഇതൊക്കെ റേഡിയോയിൽ തന്നെ കിട്ടും. അടുക്കളയിൽ ഇരിക്കല്ലേ,
0: പണികളും നടക്കും,
1: എല്ലാം നടക്കും. നമ്മള് മനസ്സിന് ഒരു സന്തോഷാണ്. ഒരു ടെൻഷനും കാര്യം ഒന്നും ഉണ്ടാവില്ല. എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, അനക്ക് യാതൊരു ആലോചനയും ഒന്നുമില്ല, അങ്ങനെ പറയും. എന്തേലും പറയുമ്പോ എനിക്ക് കൂട്ടായിട്ട് റേഡിയോ ഉള്ളിടത്തോളം കാലം എനിക്ക് ടെൻഷനും കാര്യമൊന്നുമില്ല. എനിക്കെന്നും എന്റെ ഉത്തമ സുഹൃത്തും വഴികാട്ടിയും സന്തത സഹചാരിയായിട്ട് കൂടെ എന്നും കൊറേ വർഷങ്ങളായിട്ട് ഓർമ്മ വെച്ചന്നോട്ടേ ഉള്ളതാണ്.
0: നല്ല
1: സുഹൃത്ത്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ സുഹൃത്തുക്കളൊന്നും ആവശ്യമില്ല നമുക്ക്.
0: എന്തായാലും വളരെ സന്തോഷം ചേച്ചിനോട് സംസാരിക്കാൻ പറ്റിയതിൽ. അപ്പൊ ചേച്ചിയുടെ പ്രിയ ഗാനം വെക്കാം.
1: ഈ പാട്ട് മാഡം ഒരു ഡെഡിക്കേഷനും കൂടെ ഉണ്ട്.
0: ആർക്കാണ് ചേച്ചി, പറഞ്ഞോളൂ.
1: നമ്മളെ മഞ്ചേരിയിൽ എന്റെ ഗാനൊക്കെ അവതരിപ്പിച്ച കൊറേ പേരുണ്ട്. അപ്പൊ അതില് എം മണി വാണിയമ്പലം, മണിയേട്ടൻ എന്ന് വിളിച്ചു ഞങ്ങള്. മണിയേട്ടനും കുടുംബത്തിനുമായിട്ട് ഒരു സ്നേഹസമ്മാനായിട്ട്.
0: ആയിക്കോട്ടെ ചേച്ചി, എന്തായാലും അന്വേഷണം പറയാ, ഇനിയും വിളിക്കാം.
1: റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ആയിട്ട്
0: ഓക്കെ ചേച്ചി.
1: വിളിച്ചാലും കിട്ടിയാലും ഒരുപാട് സന്തോഷം.
0: സന്തോഷം ഞങ്ങൾക്കും സന്തോഷം. താങ്ക് യു ചേച്ചി. താങ്ക് യു.
1: ശരി മാഡം.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: ഗാനോത്സവം പരിപാടിയിൽ നിന്ന് വിളിക്കാനായി ഹായ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9400024440.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
2: ഹലോ.
6: ഹലോ,
2: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
6: ഞാൻ ഷാജിയാണ്, അരിക്കുളം മാവട്ടം നിന്ന് വിളിക്കുന്നു.
2: എന്തൊക്കെയാ വിശേഷങ്ങൾ? പറഞ്ഞോളൂ.
6: നല്ല വിശേഷം, നാട്ടില് മഴയൊന്ന് കുറഞ്ഞു.
2: കുറഞ്ഞു അല്ലേ? ഗാനോത്സവം കേൾക്കാറുണ്ടോ?
6: കേൾക്കാറുണ്ട്, തുടർച്ചയായിട്ട് കേൾക്കാറുണ്ട്.
2: ആ, നമ്മള് വിളിച്ചിട്ടുണ്ടോ മുന്നേ?
6: ഓ, മുമ്പ് വിളിച്ചിട്ടുണ്ട്.
2: വിളിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് വീട്ടിലാരൊക്കെയാ ഉള്ളത്?
6: വീട്ടില് വൈഫും അമ്മയും രണ്ടു മക്കളും.
2: ആ, എല്ലാരും റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണോ?
6: കേൾക്കാറുണ്ട്.
2: ഇന്ന്
6: നമ്മുടെ അടുത്ത് ഒരുപാട് സെറ്റ് ഉണ്ട്, നമ്മളെ വിന്റേജ് സെറ്റുകൾ, പഴയ റേഡിയോ, പഴയ കാസറ്റ് ഡെക്ക്, റെക്കോർഡ് പ്ലെയർ. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇപ്പോ ഇതിങ്ങനെ വെക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് കേൾക്കും.
2: കേൾക്കാറുണ്ട് അല്ലേ?
6: കേൾക്കാറുണ്ട്.
2: ഇന്ന് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട് പറഞ്ഞോളൂ.
6: മുകുന്ദേട്ടാ സുമിത്ര വിളിക്കുന്നതിനെ.
2: ആ, എം ജി ശ്രീകുമാർ പാടിയ ഗാനം അല്ലേ?
6: അതെ അതെ.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾ, അവസേപ്പച്ചന സംഗീതം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
5: ഹലോ ഹലോ ഹലോ ഹലോ
6: ഹലോ
5: ആ കേൾക്കാമോ? നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. റേഡിയോ കേൾക്കുന്ന ആളല്ലേ?
6: റേഡിയോ ആദ്യമെല്ലാം കേൾക്കണ്ടേ, ഇനിയിപ്പം കേൾക്കില്ല.
5: കൊറവാണ് അല്ലേ കേൾക്കുന്നത്?
6: ദിവസമായി അമ്മ റേഡിയോ വാങ്ങിയിട്ട് വെച്ച് നോക്കിയതാ.
5: ആണല്ലേ, വിളിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു?
6: എന്റെ പേര് ജീവ.
5: സ്ഥലം എവിടെയാണ്?
6: സ്ഥലം കണ്ണൂർ, മഴപ്പിടങ്ങാട്.
5: കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
6: ഭക്ഷണമൊന്നും കഴിഞ്ഞില്ല, ഭക്ഷണം എല്ലാം റെഡിയായി വരുന്നു.
5: ആണല്ലേ, അപ്പം ഇന്ന് ഗാനോത്സവത്തിൽ ഇവിടെ കേൾക്കേണ്ട പാട്ട് പറഞ്ഞോളൂ.
6: പാട്ട് ചെമ്പക്കുളം ബച്ചനിലെ മകളെ പാടി മതേ.
5: ഓക്കെ.

0: നമുക്കിന്ന് ഗാനോത്സവത്തിലൂടെ ഈ ഗാനം കേൾക്കാം. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ.
1: എന്നെ അറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും വീട്ടിലെ എല്ലാവർക്കും വേണ്ടി.
0: ഓ, തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയും റേഡിയോ കേൾക്കണം, വിളിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.

0: 7:25 സമർപ്പിക്കുന്നത്.
1: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: സോഫ്റ്റി ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ മിത്രയാണ്.
3: മിത്ര, മിത്ര മോളുടെ വീട് എവിടെയാ?
4: വീട് ഈസ്റ്റ് കുപ്പായക്കോട്.
3: എത്രാം ക്ലാസ്സിലാ മിത്ര പഠിക്കുന്നത്?
4: ആറാം ക്ലാസ്സിൽ.
3: ആറാം ക്ലാസ്സിൽ. ഇനിയെന്തൊക്കെയാ വിശേഷങ്ങൾ സ്കൂളിലെ?
4: നല്ല വിശേഷം.
3: നല്ല വിശേഷം. ഇന്ന് മോക്ക് ഏത് പാട്ടാ കേക്കേണ്ടത്?
4: എനിക്ക് കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു
3: വാഴ ട്യൂലിപ്പ് ഗാനം അല്ലേ. മിത്രയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
4: വീട്ടില് അമ്മ ഉണ്ട്, അച്ഛൻ ഉണ്ട്, പിന്നെ അച്ഛമ്മ അനിയത്തി ഉണ്ട്.
3: എല്ലാരോടും അന്വേഷണം പറയാ, നമുക്ക് പാട്ട് കേക്കാട്ടോ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
3: റിയൽ എഫ് എമ്മിൽ ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ
4: ഹലോ,
3: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
4: രാധ.
3: രാധ. സ്ഥലം എവിടെ ആരാധ?
4: കക്കോടിയാണ്.
3: കക്കോടിയാണ്. റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണോ?
4: ഓ, സ്ഥിരമായിട്ട് കേൾക്കുന്ന, രാത്രി വരെ
3: കേൾക്കും അല്ലേ. ഇന്ന് കേൾക്കേണ്ട ഗാനം ഏതായിരുന്നു?

0: കൺമണിപ്പൂ എന്നുള്ള പാട്ടില് തുടരും മൂവിയിലെ
1: ആ തുടരും മൂവിയിലെ
0: ആ പാട്ട്.
1: വീട്ടിലാരൊക്കെയാണുള്ളത്?
0: വീട്ടില് മോനും ഭാര്യയും മക്കളും ഉണ്ട്.
1: ആണല്ലേ, അപ്പോ നമുക്കിന്ന് ഗാനോത്സവത്തിൽ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. തുടരും എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം. ഓക്കെ ചേച്ചി, താങ്ക് യു.
0: ഓക്കെ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ഹലോ.
5: ഹലോ.
4: നമസ്കാരം.
5: നമസ്കാരം.
4: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: ഞാൻ ശ്രീജ, വളയനാട് ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത്.
4: എന്തൊക്കെയാ വിശേഷങ്ങൾ?
5: ഇവിടെ ഇപ്പൊ നല്ല വെയിലുണ്ട്. ക്ഷേത്രത്തിലൊക്കെ ആളും തിരക്കായിരുന്നു. ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ മാഡം?
4: ഓ, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്.
5: മാഡത്തിന്റെ പേരെന്താണ്?
4: എന്റെ പേര് സുജിഷ ആണ്.
5: സുജിഷ.
4: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ശ്രീജിയുടെ
5: ഹസ്ബൻഡ് ഉണ്ട്. ഇപ്പൊ ഹസ്ബൻഡേ ഉള്ളു. മോയെ ഇപ്പൊ ഇന്നലെ അവിടേക്ക് പോയിരുന്നു, വൈഫിന്റെ വീട്ടിലേക്ക്.
4: റേഡിയോ സെറ്റായിട്ട് കേൾക്കാറുണ്ടോ ചേച്ചി?
5: ഓ, കേൾക്കാറുണ്ട്. വിളിക്കലുണ്ട് കേട്ടോ.
4: വിളിക്കാറുണ്ട് അല്ലേ.
5: സാറിനെ കിട്ടിയിരുന്നു.
4: ഇന്ന് ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞോ?
5: ഇല്ല, ഞാൻ കഴിച്ചില്ല. ഞാൻ ഇത് വിളിച്ചുകൊണ്ട് നിൽക്കല്ലേ, കിട്ടുമോ അതിനു വേണ്ടിട്ട്.
4: ആണോ? ഇന്ന് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട് ഏതാണ്? അക്കര പച്ച എന്ന ചിത്രത്തിലെ ഗാനം. ആയിക്കോട്ടെ, വീട്ടുകാരോടൊക്കെ അന്വേഷണം പറയൂ, ഈ ഗാനം കേട്ടോളൂ. താങ്ക് യു.
5: ഓക്കെ,
4: താങ്ക് യു.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഹലോ.
5: ഹലോ.
4: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
5: വരുന്നാണ്.
4: സ്ഥലം എവിടെയാണ്?
5: സ്ഥലം എളയറ്റിൽ വട്ടോളി.
4: എളയറ്റിൽ വട്ടോളി. എന്തൊക്കെയാ വിശേഷങ്ങള്?
5: നല്ല വിശേഷം.
4: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പറഞ്ഞോളൂ.
5: ഇന്ന് കേൾക്കണ്ടേ പിന്നെ പൂമത്തോളെ എന്നുള്ള
4: ജോസഫ് എന്ന ചിത്രത്തിലേക്കാണ് അല്ലേ?
5: അതെ അതെ. പിന്നെ ഞാന് പിന്നെ മരത്തിന്ന് വീണിട്ട് വീൽ ചെയറിലായ ആളാണ്. 16 വർഷം മുമ്പ് രാമഗഢം പറ്റിയതാ.
4: ആണല്ലേ. അപ്പം റേഡിയോ ആണ് കൂട്ടുകാരൻ അല്ലേ?
5: റേഡിയോ ഉണ്ട് വീട്ടില്.
4: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്?
5: കൊറേ പരിപാടികൾ കേൾക്കാറുണ്ട്.
4: വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത്?
5: വേറെ അമ്മ, ഭാര്യ, അനിയൻ, അനിയന്റെ ഭാര്യ,
4: എല്ലാരും ഉണ്ട് അല്ലേ. അപ്പം FM എല്ലാം കേൾക്കാറുണ്ട്, എല്ലാ
5: ചാനലുകളും
4: കോഴിക്കോട് നിലയവും കേൾക്കാറുണ്ട് അല്ലേ?
5: കോഴിക്കോട് നിലയൊക്കെ കേൾക്കാറുണ്ട്.
4: പഴയ എങ്ങനത്തെ പാട്ടുകളോടാ കൂടുതൽ ഇഷ്ടം?
5: എല്ലാ പാട്ടുകളും, കൂടുതൽ പഴയ പാട്ടുകളാണ്. പുതിയ പാട്ട് അങ്ങനെ ഒരു ഇതൊന്നല്ല. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആണ്.
4: ആണോ? അപ്പം എല്ലാവിധ ആശംസകളും ആകാശവാണിയുടെയും ഗാനോത്സവത്തിന്റെയും വക. ജന്മദിനാശംസകൾ, എല്ലാവിധ ജന്മദിനാശംസകളും. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. ഇനിയും വിളിക്കാം, പോസിറ്റീവ് ആയിട്ടിരിക്കാം.
5: ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ
4: ഓക്കെ, താങ്ക് യു.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
4: ഹലോ.
5: ഹലോ.
4: ആ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: ഇത് പൊന്നാനിയിൽ നിന്ന് അഷ്റഫ്.
4: അഷ്റഫ്, അഷ്റഫ് ഖാൻ എന്താ ചെയ്യുന്നത്?
5: അഷ്റഫ് ഒരു സൈക്കിൾ ഷോപ്പാണ്.
4: സൈക്കിൾ ഷോപ്പാണ്. ഇന്ന് ലീവാണോ?
5: അല്ല, ലീവൊന്നല്ല, ഇന്ന് വർക്കാ.
4: ഞായറാഴ്ചയും ജോലിയുണ്ട്.
5: ജോലിയുണ്ട്, സ്വന്തമായോണ്ട്.
4: ആ അതാണ് അതാണ്. പിന്നെ റേഡിയോ ഉണ്ടോ ഷോപ്പില്?
5: റേഡിയോ അടുത്തുണ്ട്. റേഡിയോ തന്നെ.
4: ആ റേഡിയോടെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് തോന്നുന്നു. ഒരു എക്കോ വരുന്നുണ്ട്. അശോക്കാരുടെ വീട്ടിലാരൊക്കെയാണുള്ളത്?
5: വീട്ടിൽ ഭാര്യ, കുട്ടികള്, മക്കളുണ്ട്. മൂന്ന് പേരെ കല്യാണം കഴിഞ്ഞു. ഇനി രണ്ടാളെ കല്യാണം കഴിഞ്ഞാണ്ട് ഒരു മോളും ഒരു മോനും ഉണ്ട്.
4: ആണല്ലേ.
5: മോള് കഴിഞ്ഞിട്ട് ചേരാൻ പോളും.
4: അങ്ങനെ. ഇപ്പൊ ഇന്ന് ഗാനോത്സവത്തിലൂടെ കണ്ട പാട്ട് ഏതായിരുന്നു?
5: രാഘുവിനും രാജസദസ്സിൽ നിന്നുള്ള അതിലെ പറഞ്ഞു.
4: ആ ഗാനല്ലേ. ഓക്കെ ഓക്കെ. പിന്നെന്താണ്, വിളിച്ചിട്ടുണ്ടോ മുന്നേ ഗാനോത്സവത്തിലേക്ക്?
5: ഗാനോത്സവത്തിലേക്ക് ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ വിളിച്ചതാ.
4: വിളിച്ചിട്ടുണ്ടല്ലേ. ആയിക്കോട്ടെ, വിളിച്ചതിൽ എന്തായാലും സന്തോഷം.
5: തിരിച്ചു വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
4: സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓ

0: പിന്നെ ഇനിയും കേൾക്കണം, വിളിക്കണം. സന്തോഷം
1: വിളിക്കണം.
0: സംസാരിക്കാൻ പറ്റിയതിൽ.
1: അതെ
0: ഗാനം
1: അതെ,
0: കേട്ടോളൂ, വീട്ടുകാരുടെ അന്വേഷണം പറഞ്ഞോളൂ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ, ശരി.
1: താങ്ക് യു.
0: താങ്ക് യു, താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, ആ നമസ്കാരമുണ്ടേ.
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഇത് ഒളവണ്ണയിൽ നിന്ന് ഷീജ.
0: ഷീജ. ചേച്ചിക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? കാരണം നമ്മൾ സമയം കഴിയാറായിട്ടുണ്ട്.
1: അങ്ങനെ ഒരു പാട്ടുണ്ട്. സിനിമ ഏതാ?
0: കണ്ണകി എന്നുള്ള സിനിമയാണ് ചിത്ര പാടിയത്.
1: ഞാൻ കൊറേയായി വിളിക്കുന്നു, അവൻ കിട്ടാറില്ല.
0: ആദ്യമായിട്ട് കിട്ടുകയാണോ?
1: അല്ല, മുമ്പ് ബോബി സാറിനുള്ളപ്പം
0: സംസാരിച്ചിട്ടുണ്ട്.
1: പിന്നെ ഈ ലൈവ് പ്രോഗ്രാം നിന്നല്ലോ.
0: അതെ അതെ അതെ. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. അധികം സമയമില്ല, അതുകൊണ്ടാണ് ചേച്ചി, പിന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി.
1: താങ്ക് യു.

ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും റെമി ടോമിയും സംഘവും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 3 മണി. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ CITU അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. യുവർ ചോയ്സിലെ ആദ്യ ഗാനം ചാന്ദ്പോട്ട് എന്ന ചിത്രത്തിൽ നിന്ന് ശബാസമനും സുജാതയും പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇണമൊരുക്കിയത് വിദ്യാസാഗർ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: ചിത്രം രാജാവിന്റെ മകൻ. ലതിക പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു എന്നിവർ മുത്തമ്പലത്ത് നിന്നാണ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: തൊണ്ടയാട് നിന്ന് പി എം ഓമന ആവശ്യപ്പെട്ട ഗാനം പ്രണയനിലാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: ഇളയനില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: നദി എന്ന ചിത്രത്തിലെ വേണ്ടി സുശീല പാടിയ ഗാനമാണ് ഇനി. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് താനൂർ ഓലപ്പീടികയിൽ നിന്ന് വിജയരാജൻ ആലിങ്ങൽ.

0: പെരുവല്ലിൽ നിന്നും ജമീല ആവശ്യപ്പെട്ട ഗാനമാണ് കേട്ടത്. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഇടമൊരുക്കിയത് കണ്ണൂർ രാജൻ.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലപ്രഭ കോഴിക്കോട്.
0: ആയിനിക്കുറിപ്പിന്റെ വരികൾ MG രാധാകൃഷ്ണന്റെ സംഗീതം. MG ശ്രീകുമാർ പാടിയ ഗാനം മിഥുനം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനം ആവശ്യപ്പെട്ടത് വട്ടപ്പറമ്പിൽ നിന്നും ശില്പ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: റിയൽ എഫ് എമ്മിൽ യുവ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം വധു ഡോക്ടറാണ്. യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, കണ്ണൂർ രാജൻ.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, യേശുദാസും സബ്നവും പാടിയത്. ചിത്രം നിറം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചേളാരിയിൽ നിന്നും മനു.

യുവാസ് ചൈസൽ ഇനി രണ്ടാം ഭാവം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ആവശ്യപ്പെട്ടത് വെങ്ങാലിയിൽ നിന്നും കവിത.

ചിത്രം പ്രണയവർണ്ണങ്ങൾ, സുജാത പാടിയത്. സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ആവശ്യപ്പെട്ടത് ലീല ചെട്ടിപ്പടിയിൽ നിന്ന്.

തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വേലായുധൻ കടലുണ്ടിയിൽ നിന്ന്. ചിത്രം വർണ്ണ പകിട്ട്. എം ജി ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത്

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ സ്വാശ്രയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷ പൂരിപ്പിച്ച് ഈ മാസം 10 SPC പ്രോഗ്രാം .pol@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: മ്യൂസിക് മിക്സ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും. മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
0: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
0: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ ആദ്യ ദിനം കണ്ടത് ആവേശത്തിന്റെയും അപ്രതീക്ഷിത തിരിച്ചടികളുടെയും നാടകീയ നിമിഷങ്ങളാണ്. നോക്കൌട്ട് ഘട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന രണ്ട് മത്സരങ്ങളിലും കടുത്ത പോരാട്ട വീര്യമാണ് ടീമുകൾ പുറത്തെടുത്തത്. ആദ്യ മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് മൊറോക്കോ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടർന്നപ്പോൾ, രണ്ടാം മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴ്പ്പെടുത്തി ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ കാനഡയും ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയും തമ്മിലായിരുന്നു പോരാട്ടം. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയ കാനഡ തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചരിത്രം ആവർത്തിക്കാനുറച്ചാണ് കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കാനഡ പൂർണമായും കളം നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവരുടെ സൂപ്പർ താരം അൽഫോൺസോ ഡേവിസും മുന്നേറ്റ നിരക്കാരൻ ജോ നാഥൻ ഡേവിഡും മൊറോക്കൻ പ്രതിരോധ കോട്ടയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ കാനഡയ്ക്ക് സുവർണാവസരം ലഭിച്ചു. റിച്ചി ലാര്യ ഇടതുഭാഗത്തുനിന്ന് നൽകിയ മനോഹരമായ ഒരു ക്രോസ് ജോനാഥൻ ഡേവിഡ് കൃത്യമായി ഗോളിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയുടെ അസാമാന്യമായ ഡൈവിംഗ് സേവ് മൊറോക്കോയ്ക്ക് രക്ഷയായി. ആദ്യ പകുതിയിൽ കാനഡയ്ക്ക് അനുകൂലമായി 11 കോർണറുകൾ ലഭിച്ചപ്പോൾ മൊറോക്കോയ്ക്ക് 1 കോർണർ പോലും നേടാൻ സാധിച്ചില്ല എന്നത് കളിയുടെ ആദ്യ 45 മിനിറ്റിലെ കാനഡയുടെ ആധിപത്യം വ്യക്തമാക്കുന്നു. താനി ഒലിവസിയയുടെ തകർപ്പൻ ഷോട്ടും ബോണോയുടെ കൈകളിൽ ഒതുങ്ങിയതോടെ ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ തികച്ചും വ്യത്യസ്തമായ തന്ത്രങ്ങളുമായാണ് മൊറോക്കോ മൈതാനത്തേക്ക് എത്തിയത്. ആദ്യ പകുതിയിലെ കാനഡയുടെ ആക്രമണ കൊടുങ്കാറ്റിനെ വിജയകരമായി പ്രതിരോധിച്ചു നിർത്തിയ അവർ കൂടുതൽ ആക്രമണാത്മക ശൈലി സ്വീകരിച്ചു. മധ്യനിര താരം അസദീൻ ഔനാഹിയുടെ നേതൃത്വത്തിൽ മൊറോക്കോ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. മത്സരത്തിന്റെ 50-ാം മിനിറ്റിൽ മൊറോക്കോ കാത്തിരുന്ന ആദ്യ ഗോൾ പിറന്നു. അഷ്റഫ് ഹക്കീമി എടുത്ത ഫ്രീ കിക്കിൽ നിന്നും ലഭിച്ച പന്തുമായി മുന്നേറിയ അസദീൻ ഔനാഹി കനേഡിയൻ പ്രതിരോധ നിര താരങ്ങൾക്കിടയിലൂടെ തൊടുത്ത അത്യുഗ്രൻ വലങ്കാലൻ ഷോട്ട് ഗോളി മാക്സിൻ കെപ്രോയെ പൂർണമായും കാഴ്ചക്കാരനാക്കി വലതുമൂലയിലേക്ക് തുളച്ചുകയറി. ഗോൾ വഴങ്ങിയതോടെ കാനഡ സമനിലയ്ക്കായി സർവശക്തിയുമെടുത്ത് മുന്നേറാൻ തുടങ്ങി. എന്നാൽ ഇത് അവരുടെ പ്രതിരോധ നിരയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. 82-ാം മിനിറ്റിൽ മൊറോക്കോ ഈ അവസരം കൃത്യമായി മുതലെടുത്തു. കാനഡയുടെ ആക്രമണത്തെ തടഞ്ഞ് മൊറോക്കോ നടത്തിയ ഒരു മിന്നൽ കൌണ്ടർ അറ്റാക്കിൽ ബ്രാഹിം ഡയസ് നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് ബോക്സിന്റെ മധ്യത്തിൽ നിന്നും ഔനാഹി തന്നെ 2-ാം ഗോൾ നേടി മൊറോക്കോയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൽ വീണ്ടും ബ്രാഹിം ഡയസ് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ പകരക്കാരനായി ഇറങ്ങിയ സുഫിയാൻ റഹീമി മൊറോക്കോയുടെ 3-ാം ഗോളും കാനഡയുടെ പെട്ടിയിലെ അവസാന ആണിയും അടിച്ചു. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 2 തവണ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു.

ിക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമെന്ന ചരിത്ര നേട്ടം മൊറോക്കോ സ്വന്തമാക്കി. മൊറോക്കോ നിരയിൽ 2 ഗോളുകൾ നേടിയ അസദീൻ ഔനാഹിയാണ് മത്സരത്തിലെ മികച്ച താരം. ആദ്യ പകുതിയിലെ കാനഡയുടെ കടുത്ത ആക്രമണങ്ങളെ തടുത്തു നിർത്തിയ ഗോൾകീപ്പർ യാസിൻ ബോണോയുടെ പ്രകടനവും റയൽ മാഡ്രിഡ് താരം ബ്രാഹിം ഡയസിന്റെ 2 അസിസ്റ്റുകളും മൊറോക്കോയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. അഷ്റഫ് ഹക്കീമിയുടെ പരിചയ സമ്പന്നതയും ടീമിന് തുണയായി. കാനഡ നിരയിൽ അൽഫോൺസോ ഡേവിസ് മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകളും മൊറോക്കോയുടെ കടുത്ത പ്രതിരോധവും അവർക്ക് തിരിച്ചടിയായി. കടുത്ത സമ്മർദ്ദത്തിലായ കാനഡ താരങ്ങൾ മത്സരത്തിലുടനീളം 23 ഫൗളുകൾ വരുത്തിയത് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ തെളിവായിരുന്നു. ഫിലാഡൽഫിയയിലെ ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡിൽ നടന്ന 2-ാമത്തെ പ്രീക്വാർട്ടർ മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വേയും തമ്മിലായിരുന്നു ആവേശ പോരാട്ടം. കടുത്ത ഉഷ്ണതരംഗത്തിനിടയിൽ 68,324 കാണികൾ സാക്ഷ്യം വഹിച്ച ഈ മത്സരം കളിയിലുടനീളം നാടകീയതയും കടുത്ത ഫൗളുകളും നിറഞ്ഞതായിരുന്നു. വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ഫ്രാൻസിനെ കൃത്യമായ മാർക്കിങ്ങിലൂടെയും കടുത്ത ഫൗളുകളിലൂടെയും പൂട്ടുക എന്ന തന്ത്രമാണ് പരാഗോ കോച്ച് ഗുസ്താവോ അൽഫാരോ സ്വീകരിച്ചത്. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെയും മാർക്കസ് തുരാമിനെയും യുവാൻ ജോസേ കാസറിസിന്റെ നേതൃത്വത്തിലുള്ള പരാഗോ പ്രതിരോധ നിര ഒരിഞ്ചുപോലും സ്വതന്ത്രമായി ചലിക്കാൻ അനുവദിച്ചില്ല. മധ്യനിരയിൽ പന്ത് കൈവശം വെച്ച് കളിമെനയാൻ ഫ്രാൻസ് ബുദ്ധിമുട്ടിയപ്പോൾ ആദ്യ പകുതിയിൽ കാര്യമായ അവസരങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. കളി ശാരീരികക്ഷമതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചതോടെ റെഫറിക്ക് പലപ്പോഴും ഇടപെടേണ്ടി വന്നു. 2-ാം പകുതിയിലും കളി കടുപ്പമേറിയതായി തുടർന്നു. ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ പലപ്പോഴും മൈതാനത്ത് വാക്കേറ്റങ്ങളുണ്ടായി. ഒടുവിൽ മത്സരത്തിന്റെ 70-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്തിരുന്ന വഴിത്തിരിവെത്തി. പരാഗോ ബോക്സിനുള്ളിൽ ഫ്രഞ്ച് താരം ഫൌൾ ചെയ്യപ്പെട്ടതിനെ തുടർന്ന് റെഫറി ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ പരാഗോ ഗോളി ഒർലാൻഡോ ഗില്ലിനെ പൂർണ്ണമായും കബളിപ്പിച്ച് പന്ത് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ട് ഫ്രാൻസിന് വിലപ്പെട്ട ലീഡ് സമ്മാനിച്ചു. ഈ ഗോളോടെ 2026 ലോകകപ്പിൽ എംബാപ്പെ തന്റെ 7-ാം ഗോൾ തികയ്ക്കുകയും ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ മെസ്സിക്കൊപ്പം എത്തുകയും ചെയ്തു. ഗോൾ വഴങ്ങിയ ശേഷം പരാഗോ തങ്ങളുടെ സൂപ്പർ താരം ജൂലിയോ എൻസിസോയിലൂടെ തിരിച്ചടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും വില്യം സാലിബയും ഡയോട്ട് ഉപമേക്കാനോയും നയിച്ച ഫ്രഞ്ച് പ്രതിരോധം കോട്ട പോലെ ഉറച്ചുനിന്നു. കളി അവസാനിച്ചതിനു ശേഷം ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ മൈതാനത്ത് വെച്ച് വലിയ തർക്കങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ഫ്രാൻസ് നിരയിൽ കനത്ത കാവലിലും ടീമിന് ആവശ്യമായ നിർണായക പെനാൽറ്റി ഗോൾ നേടി കിലിയൻ എംബാപ്പെ ഒരിക്കൽ കൂടി തങ്ങളുടെ രക്ഷകനായി. ഫ്രഞ്ച് സെന്റർ ബാക്കുകളായ വില്യം സാലിബയും ഉപമേക്കാനോയും പരാഗ്വയുടെ കൗണ്ടർ അറ്റാക്കുകളെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി. പരാഗ്വ നിരയിൽ ഗോൾകീപ്പർ ഒർലാൻഡോ ഗിൽ മികച്ച ചില സേവുകളിലൂടെ ഫ്രാൻസിന്റെ സ്കോറിംഗ് ലീഡ് വർദ്ധിക്കാതെ കാത്തുസൂക്ഷിച്ചപ്പോൾ ക്യാപ്റ്റൻ ഗുസ്താവോ ഗോമസ് പ്രതിരോധത്തിന്റെ നട്ടെല്ലായി നിന്ന് ഫ്രഞ്ച് മുന്നേറ്റങ്ങളെ പരമാവധി തടഞ്ഞു. എന്നാൽ ഒരു പെനാൽറ്റി രൂപത്തിൽ വന്ന ഗോൾ അവരുടെ എല്ലാ അധ്വാനത്തെയും നിഷ്ഫലമാക്കുകയായിരുന്നു. റൌണ്ട് ഓഫ് 16 ഈ വിജയങ്ങളോടെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസും മൊറോക്കോയും നേർക്കുനേർ വരും. ജൂലൈ 9 ഫോക്സ് ബെറോയിലെ ജിലിത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ആവേശ പോരാട്ടം നടക്കുക. കഴിഞ്ഞ 2022 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ചിരുന്നു. എന്നതിനാൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയ്ക്ക് ഇതൊരു മധുര പ്രതികാരത്തിനുള്ള സുവർണാവസരമാണ്. പ്രീക്വാർട്ടർ പോരാട്ടങ്ങളുടെ 2-ാം ദിനം ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് 2 വൻകരകളുടെ പോരാട്ട വീര്യത്തിലേക്കാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വശ്യതയും യൂറോപ്യൻ കരുത്തും തമ്മിൽ മാറ്റുരയ്ക്കുന്ന 2 വലിയ മത്സരങ്ങളാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. ആദ്യ മത്സരത്തിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ കടുത്ത ശാരീരികക്ഷമതയുമായി എത്തുന്ന നോർവേയെ നേരിടുമ്പോൾ 2-ാം മത്സരത്തിൽ സഹ ആതിഥേയരായ മെക്സിക്കോ തങ്ങളുടെ സ്വന്തം മണ്ണിൽ വെച്ച് കരുത്തരായ ഇംഗ്ലണ്ടിനെയാണ് നേരിടാനൊരുങ്ങുന്നത്. ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ സമ്മാനിച്ച വലിയ ആവേശത്തിന് ഒട്ടും കുറയാത്ത നാടകീയ നിമിഷങ്ങളും തന്ത്ര

ചരിത്രപരമായ പോരാട്ടങ്ങളുമാണ് ആരാധകർ ഈ മത്സരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 1:30 ബ്രസീൽ നോർവേ പോരാട്ടം. പുലർച്ചെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം. ആദ്യ മത്സരത്തിൽ ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത കളിശൈലികളുടെ നേർക്കുനേർ പോരാട്ടമാണ്. ബ്രസീലിന്റെ പരമ്പരാഗതമായ ജോഗോ ബൊണീറ്റോ എന്ന മനോഹരമായ ആക്രമിച്ചു കളിക്കുന്ന ശൈലിയും നോർവേയുടെ പ്രതിരോധത്തിലൂന്നിയ കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയും തമ്മിലുള്ള വലിയ മാറ്റുരയ്ക്കലാവും ഈ മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിയൻ ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ ആവേശ വാർത്ത സൂപ്പർ താരം നെയ്മർ ജൂനിയർ പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തു എന്നതാണ്. നോക്കൌട്ട് പോരാട്ടത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നെയ്മർ മത്സരത്തിൽ ആദ്യ 11 ഇറങ്ങി 90 മിനിറ്റും പൂർണ്ണമായി കളിക്കാൻ സാധ്യതയുമുണ്ട്. നെയ്മറിന്റെ സാന്നിധ്യം വിനീഷ്യസ് ജൂനിയർ, റോഡിഗ്രോ എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിരയ്ക്ക് കൂടുതൽ കരുത്തു പകരും. മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ഒരുപോലെ കളിമെനയാൻ കെൽപ്പുള്ള നെയ്മർ 90 മിനിറ്റ് മൈതാനത്തുണ്ടാകുന്നത് നോർവേ പ്രതിരോധത്തിന് വലിയ ഭീഷണിയാകും. നോർവേയുടെ പ്രതിരോധ തന്ത്രങ്ങളെ തകർക്കാൻ നെയ്മറിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളും വിങ്ങുകളിലൂടെയുള്ള അതിവേഗ മുന്നേറ്റങ്ങളാവും ബ്രസീൽ പ്രധാനമായും ഉപയോഗിക്കുക. വിനീഷ്യസിന്റെ വേഗതയും ഡ്രിംബ്ലിംഗ് മികവും മത്സരത്തിൽ നിർണായകമാകും. പ്രതിരോധത്തിൽ മാർക്കിങ്ങോസിനെ പോലെയുള്ള സീനിയർ താരങ്ങൾ നോർവേയുടെ കൗണ്ടർ അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ കോട്ടകെട്ടും. മറുഭാഗത്ത് യൂറോപ്പിൽ നിന്നും കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചാണ് നോർവേ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് എത്തിയത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മാരകനായ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ സാന്നിധ്യമാണ് നോർവേയുടെ ഏറ്റവും വലിയ കരുത്ത്. ബോക്സിനുള്ളിൽ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ ഹാലൻഡിന് സാധിക്കും. മധ്യനിരയിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നൽകുന്ന കൃത്യമായ പാസുകളാണ് നോർവേയുടെ ആക്രമണങ്ങളുടെ ജീവനാഡി. ബ്രസീലിനെതിരെ പ്രതിരോധത്തിലൂന്നിക്കളിച്ച് ഹാലൻഡിന്റെ വേഗതയും ഫിനിഷിംഗ് മികവും ഉപയോഗിച്ച് കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്നതാവും നോർവേ കോച്ചിന്റെ പ്രധാന തന്ത്രം. സെറ്റ് പീസുകളിലും കോർണറുകളിലും തങ്ങളുടെ ശാരീരിക ഉയരം മുതലെടുക്കാനും നോർവേ ശ്രമിക്കും. ഈ മത്സരത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം ബ്രസീലിയൻ ഡിഫൻഡർമാരും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ളതായിരിക്കും. ഹാലൻഡിനെ പൂട്ടാൻ ബ്രസീൽ പ്രതിരോധത്തിന് സാധിച്ചാൽ നോർവേയുടെ പകുതി ശക്തിയും ഇല്ലാതാകും. അതുപോലെ തന്നെ മധ്യനിരയിൽ ഒഡേഗാർഡിനെ സ്വതന്ത്രമായി കളിമെനയാൻ അനുവദിക്കാതിരിക്കുക എന്നതും ബ്രസീലിന് പ്രധാനമാണ്. മറുവശത്ത് നെയ്മറിന്റെയും വിനീഷ്യസിന്റെയും നീക്കങ്ങളെ നോർവേയുടെ പ്രതിരോധ നിര എങ്ങനെ നേരിടും എന്നതും മത്സരത്തിന്റെ ഗതി നിർണയിക്കും. രണ്ടാമത്തെ മത്സരത്തിൽ ടൂർണമെന്റിന്റെ സഹ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു ആനുകൂല്യമാണ്. എന്നാൽ എതിരാളികൾ നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും സന്തുലിതമായ ടീമുകളിലൊന്നായ ഇംഗ്ലണ്ടാണ് എന്നത് മെക്സിക്കോയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ കഴിയാത്ത വിധം ആവേശം നിറഞ്ഞ ഒന്നായിരിക്കും ഈ മത്സരം. സ്വന്തം നാടിന്റെ പിന്തുണയും സ്റ്റേഡിയത്തിൽ ഇരമ്പിയെത്തുന്ന 10,000-ക്കണക്കിന് ആരാധകരുടെയും സാന്നിധ്യവുമാണ് മെക്സിക്കോയുടെ ഏറ്റവും വലിയ ഊർജം. ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ ആവേശകരവും പോരാട്ട വീര്യമുള്ളതുമായ കളിയാണ് അവർ പുറത്തെടുത്തത്. ചെറിയ പാസുകളിലൂടെ കളി നിയന്ത്രിക്കുന്ന മെക്സിക്കൻ ശൈലി ഇംഗ്ലണ്ടിന് തലവേദന സൃഷ്ടിക്കാം. സാന്റിയാഗോ ജീമനസിനെ പോലെയുള്ള യുവതാരങ്ങളുടെ ഫിനിഷിംഗ് മികവിലാണ് മെക്സിക്കോയുടെ പ്രതീക്ഷകൾ. ഇംഗ്ലണ്ടിന്റെ ശക്തമായ മധ്യനിരയെ സമ്മർദ്ദത്തിലാക്കാൻ തുടക്കം മുതൽക്കേ ഹൈപ്രസിംഗ് ഗെയിം കളിക്കുക എന്നതാവും മെക്സിക്കോയുടെ തന്ത്രം. ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ നേടി കളി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവർ പരമാവധി ശ്രമിക്കും. നേരെ മറിച്ച് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന ലോകോത്തര കളിക്കാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഇംഗ്ലണ്ടിനുള്ളത്. ഹാരി കെയ്ൻ എന്ന പരിചയ സമ്പന്നനായ സ്ട്രൈക്കറുടെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് പട വരുന്നത്. കൂടെ ജൂഡ് ബെല്ലിംഗ്ഹാം, റഷ്ഫോർഡ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം ഇംഗ്ലണ്ടിന്റെ ആക്രമണ നിരയെ അത്യന്തം അപകടകാരിയാക്കുന്നു. കളി നിയന്ത്രിക്കാനും പന്ത് കൈവശം വയ്ക്കാനും ഇംഗ്ലണ്ടിന് പ്രത്യേക വൈഭവമുണ്ട്. മെക്സിക്കോയുടെ
ആവേശകരമായ തുടക്കത്തെ ശാന്തമായി പ്രതിരോധിച്ച് തങ്ങളുടെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച്

0: കളി പതിയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാവും ഇംഗ്ലണ്ടിന്റെ പ്ലാൻ. ബെല്ലിംഗ്ഹാമിന്റെ മധ്യനിരയിലെ മുന്നേറ്റങ്ങളും സാക്കയുടെ വിങ്ങുകളിലൂടെയുള്ള ക്രോസുകളും മെക്സിക്കൻ പ്രതിരോധത്തിന് കനത്ത പരീക്ഷണം സമ്മാനിക്കും. മെക്സിക്കോയുടെ പ്രതിരോധ നിരയും ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്നും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഈ മത്സരത്തിലെ പ്രധാന ആകർഷണം. കെയ്ന്റെ ബോക്സിന് പുറത്തു നിന്നുള്ള കളിയും പാസിംഗ് മികവും തടയുക മെക്സിക്കോയ്ക്ക് എളുപ്പമാകില്ല. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ തളയ്ക്കാൻ മെക്സിക്കൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർക്ക് വലിയ അധ്വാനം തന്നെ വേണ്ടിവരും. സ്വന്തം മണ്ണിൽ മെക്സിക്കോയ്ക്ക് അട്ടിമറി നടത്താൻ കഴിയുമോ, അതോ ഇംഗ്ലണ്ടും ബ്രസീലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കായിക ലോകം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി കേൾക്കാം യേശുദാസ് പഴയ ഗാനം, ചിത്രം മയൂഖം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ഇനി കേൾക്കാം ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം, ചിത്രം ഫാൻഡം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ദേവാ.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി. എഫ് എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ബി ബി ജീറാംജി പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യഗഡുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയുടെ ആദ്യ സംഘത്തിന് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8 മണിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കോളിവുഡ് ഹിറ്റ്.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മെഹബൂബ എന്ന ചിത്രത്തിൽ നിന്നും.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: അടുത്ത ഗാനം ആരാധന എന്ന ചിത്രത്തിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: അടുത്ത ഗാനം പാടിയത് ലതാ മങ്കേഷ്കർ, ചിത്രം ദിൽ അപ്ന ഓർ പ്രീത് പരായി.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: കവിത കൃഷ്ണമൂർത്തിയും മുഹമ്മദ് അസീസും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സിന്ദൂർ.

0: പാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
0: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: അടുത്ത ഗാനം പാടിയത് അൽക്ക യാഗ്നിക്, ചിത്രം സമീർ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 6 മണി. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ബിബി ജീറാംജി പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യഘടുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള ബാധ വീണ്ടും പടരുന്ന പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,528 ആയി. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8 മണിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഗാനകേളി.
0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം പവിത്രം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശരത്.

ಗಮ ಪದ ಗಮ ಪದ ನಿ ಧನಿ ಧರಿ ತನ್ನಿ ದ

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: അടുത്ത ഗാനം പാടിയത് ജാനകി, ചിത്രം കാറ്റത്തെ കിളിക്കൂട്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
6: കൈതപ്രതിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഞാൻ ഗന്ധർവൻ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: Less premium, more bonus. Most suitable for your loved ones. RPL Live. Nothing better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വാലി സൂപ്പർ
3: ഫാസ്റ്റ് എക്സ്പ്രസ് കെ ആർ ടി ചേച്ചി, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBGRAMJI പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതുവിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
8: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
7: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി.

0: ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സമാന്തര പാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗത കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VBGRAMJI പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി.
1: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ഗാനകേളി തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം കന്മദം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ശ്രീകുമാരൻ തമ്പിയും സലീൽ ചൗധരിയും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ശ്രീകുമാരൻ തമ്പിയും ഇളയരാജയും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം പാടിയത് വേണുഗോപാൽ. ചിത്രം 3-ാം പക്കം.

0: 103.6 റിയൽ എഫ്എം.
1: എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. VBGRAMG പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം നാളെയും മറ്റന്നാളും ഗുവാഹട്ടിയിൽ നടക്കും. സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1,528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8 മണിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാവമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാവമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार. 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,86,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡേറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമിനേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
2: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാങ്കി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 രാജ്യത്ത് പൊതുദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: The Real FM 103.6.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ നാടകഗാനങ്ങൾ. സ്വരസ്ഥാനം എന്ന നാടകത്തിനു വേണ്ടി പ്രകാശ് ആൻഡ് തെന്നൽ പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന ഷാഹുൽ ഹമീദ് പൂച്ചക്കൽ, സംഗീതം കുമരകം രാജപ്പൻ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: നാടകം താക്കോലുകൾ പാടിയത് സിബല്ല സദാനന്ദൻ, രചന KV ശബരിമണി, സംഗീതം വേഴപ്ര നാണുക്കുട്ടൻ.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: നാടകം ഉണ്ണിയാർച്ചയും ടിപ്പു സുൽത്താനും, പാടിയത് ശുഭ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: നാടകം വിഷറിക്ക് കാറ്റു വേണ്ട, പാടിയത് പി ലീല, രചന വയലാർ രാമവർമ്മ, സംഗീതം LPR വർമ്മ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
2: മൂലധനം എന്ന നാടകത്തിനു വേണ്ടി സുലോചന പാടിയ ഗാനമാണ് അടുത്തത്. രചന വയലാർ, സംഗീതം കെ രാഘവൻ.

ഈ ഗാനത്തോടുകൂടി നാടകഗാനങ്ങൾ സമാപിക്കുന്നു. ഇപ്പോൾ സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBGRAMG പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ്.

0: ചൗഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാതല മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.
1: നടക്കാൻ പോകല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്രങ്ങളിലെ മനോഹര ഗാനങ്ങളുമായി സുവർണ മലരുകൾ. ആദ്യഗാനം ഇതാ ഇന്നു മുതൽ എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് യേശുദാസും ലതികയും. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ആരാന്റെ മുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: കാവാലം നാരായണ പണിക്കരും ജോൺസണും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം കാറ്റത്തെ കിളിക്കോട് എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും സുജാതയും.

0: സുവർണ മലരുകൾ.
1: സത്യനന്ദിക്കാടും രവീന്ദ്രനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം കളിയിലൽപ്പം കാര്യമെന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

സുവർണ മലരുകളിൽ ഇനി കേൾക്കാം കരിമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ജാനകിയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കിലുകിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: സുവർണ മലരുകൾ.
1: മംഗളം നേരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി ജാനകി പാടിയ ഗാനം ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: അകലത്തെ അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ശ്യാം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: അടുത്ത ഗാനം പാടിയത് യേശുദാസും ഉണ്ണിമേനോനും ചിത്രയും. ചിത്രം ബോയിങ് ബോയിങ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ.

0: സുവർണ മലരുകൾ. കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലപ്രഭ കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ പ്രകൃതി, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
3: മറക്കാനാവാത്ത യാത്രാ അനുഭവം അല്ലെങ്കിൽ കാഴ്ച ഏതാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. 40 വർഷത്തിലധികമായി പലതരം യാത്രകളിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയ്ക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ കഴിഞ്ഞുപോയ നിരവധിയായ യാത്രകളെക്കുറിച്ച് ഓർക്കും. മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ നിരവധി ഓർമ്മകൾ എന്നിലേക്ക് തിക്കിത്തിരക്കി അത്തരം സന്ദർഭങ്ങളിൽ വരാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞുപോയ യാത്രകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങൾ തന്നത് ആരാണ്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എന്നെപ്പോലെ ഒരു സഞ്ചാരിക്ക് നൽകാനുള്ള മറുപടി പ്രകൃതി എന്ന് തന്നെയാണ്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, പ്രകൃതി നൽകിയ ആനന്ദം, പ്രകൃതി നൽകിയ വിസ്മയങ്ങൾ, പ്രകൃതി നൽകിയ സൗന്ദര്യ അനുഭവങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാതെ ഈ ഓർമ്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുന്നിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന്, ലഡാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഇരട്ട മഴവില്ല് കാണുകയുണ്ടായി. അങ്ങനെ ഒരു കാഴ്ച ആ പ്രകൃതിയിൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല അതിലൂടെ യാത്ര ചെയ്തത്. ഞങ്ങളുടെ സംഘം ഒരു ഗ്രാമത്തിൽ, വളരെ ഉൾനാട്ടിലെ ഒരു ഗ്രാമത്തിൽ, ചെറിയ ചെറിയ ബുദ്ധ വിഹാരങ്ങൾക്കിടയിലൂടെ, ബുദ്ധ സ്തൂപങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് ഒരു ഇരട്ട മഴവില്ല് പ്രത്യക്ഷപ്പെട്ടത്. മഴവില്ല് സ്വാഭാവികമായും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇരട്ട മഴവില്ല് കാണുക എന്നത് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു. പിന്നീട് ഒരിക്കലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുമില്ല. ആകാശത്ത് അത് കണ്ടു നിൽക്കുമ്പോഴുള്ള ആനന്ദം ഇന്നും മറ്റ് പല ഓർമ്മകളോ അനുഭവങ്ങളോ വന്ന് നിറയുമ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. പ്രകൃതിയാണ് പലപ്പോഴും ഒരു സഞ്ചാരിയെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കാന്ത

സ്വർഗത്തിലേക്ക് എന്ന പോലെ വലിച്ചടുപ്പിക്കുന്നത്. പ്രകൃതി താരകളിലൂടെയുള്ള യാത്രയുടെ ഓർമ്മകളാണ് ഏറ്റവും വിലപിടിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഹിമാലയൻ ചെരുവുകളിലൂടെയോ അല്ലെങ്കിൽ കടലിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന പ്രകാശരശ്മി കാണുന്നതിൻ്റെ കാഴ്ച, ആദ്യത്തെ സൂര്യകിരണം കടലിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഹിമപ്പരപ്പിലോ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു രത്നത്തിളക്കം, അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകാത്ത ഒന്നാണത്. ഇത്തരത്തിൽ പല അനുഭവങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയുടെ വലുപ്പം എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വശത്ത് നിന്ന് നാം മരുഭൂമിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരറ്റം ചക്രവാളത്തിൽ ചെന്നാണ് ചെന്ന് മുട്ടുന്നത് എന്ന് നമുക്ക് തോന്നും. അത്രയും വിശാലമായ പ്രകൃതിയുടെ ഒരിടത്തിലൂടെയാണ് ആ യാത്രകളെല്ലാം. ഇത്തരം യാത്രകളിൽ രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ചും പൂർണചന്ദ്രനുള്ള രാത്രികളിൽ, മണൽ തിട്ടകളിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുമ്പോൾ ഉള്ള അതിവിശാലമായ പ്രകൃതിയുടെ ഒരു കണ്ണാടി പോലെ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അവിസ്മരണീയമായ യാത്രാനുഭവം തേടി നാം വളരെ അകലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനും എനിക്കൊരു അനുഭവത്തിലൂടെ മറുപടി പറയാനുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു ചെറിയ നീർച്ചാല് ചോലയുണ്ട്. അതിന് തൊട്ട് മുകളിലായി ഒരു കുന്നാണ്. ഒരിക്കൽ കൗമാരകാലത്ത് ഞാൻ അതിലൂടെ വെറുതെ സാധാരണ ഇടയ്ക്ക് പോകാറുള്ളത് പോലെ ഒരിക്കൽ എൻ്റെ ബന്ധുവീട് കാണാനും ഈ ചോലയ്ക്കരികിലൂടെ വെറുതെ നടക്കാനും വേണ്ടി പോവുകയുണ്ടായി. അന്നാണ് ഒരുപക്ഷെ അവിസ്മരണീയമായ പ്രകൃതി ദൃശ്യങ്ങളുടെ ആദ്യത്തെ തുറക്കൽ ഓർമ്മകളിലെ ശേഖരത്തിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്കുണ്ടായത് എന്നാണ് തോന്നുന്നത്. ഞാൻ ആ ചോലയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഇടി വെട്ടുന്നു. ഞാൻ നിന്ന സ്ഥലങ്ങളിലും തൊട്ടു മുകളിൽ കുന്നിലേക്കുള്ള നടപ്പാത പോലെയുള്ള വഴികളിലും പെട്ടെന്ന് കൂണുകൾ പൊട്ടി മുളയ്ക്കുന്നു. അവക്കിടയിലൂടെ ഒരുപറ്റം മയിലുകൾ ഇറങ്ങി വരുന്നു. കൂണുകളുടെ ഉദ്യാനത്തിന് നടുവിലൂടെ മയിലുകളുടെ ഒരു സവാരിയായിരുന്നു അത്. ഒരുപക്ഷേ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ആ പ്രകൃതി അനുഭവം എനിക്ക് സൗജന്യമായി വെച്ച് നീട്ടുകയായിരുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ പ്രകൃതി ദൃശ്യങ്ങളിലേക്കാണ് കൂടുതലായി കണ്ണ് പായിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും വലുത് എന്ന് സഞ്ചാരികൾ പറയുന്ന ഒരു വസ്തു കാണാൻ പോകുമ്പോൾ അതിനെ ഉല്ലംഘിക്കുന്ന ഒരു കാഴ്ച മിക്കവാറും പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. മഞ്ഞു വീണ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അതിനുള്ളിൽ പെട്ടുപോയ ഒരു ചെറിയ കിളിയെ രക്ഷിക്കാൻ കഴിയുക എന്നത് ഒരുപക്ഷെ ഒരു യാത്രയുടെ ഏറ്റവും വലിയ സാഫല്യമായിരിക്കും. അങ്ങനെ ഉത്തരാഖണ്ഡിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ നമ്മുടെ ബേക്കൽ കടൽ തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ചിറകുകൾ ഒടിഞ്ഞു പോയ ഒരു വലിയ പക്ഷിയെ കാണുകയുണ്ടായി. ആ പക്ഷിക്ക് പറന്നു പോകാൻ കഴിയുന്നില്ല. അത് കടൽ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് കിടക്കുന്ന

0: ഒരു വലിയ പക്ഷിയെ കാണുകയുണ്ടായി. ആ പക്ഷിക്ക് പറന്നു പോകാൻ കഴിയുന്നില്ല, അത് കടൽ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെ എടുത്തു നോക്കിയെങ്കിലും അതിന് പറക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യമായിരുന്നു. അക്കാലത്ത് എനിക്ക് പരിചിതനായ ഒരു പക്ഷികളെ സംരക്ഷിക്കുന്നതിലും അത്തരം കാര്യങ്ങളിൽ വ്യാപൃതനായ ഒരാളെ ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം വന്ന് ഈ പക്ഷിയെ ചികിത്സിക്കാനായി കൊണ്ടുപോവുകയും ചെയ്ത ഒരു ഓർമ്മയുമുണ്ട്. ഇത്തരത്തിൽ പ്രകൃതി താരയിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളും അനുഭൂതികളും വളരെ വളരെ വലുതാണ്. കാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടലിലൂടെയുള്ള യാത്രകളിൽ, മരുഭൂമിയിലൂടെയുള്ള യാത്രകളിൽ, മഞ്ഞു വീണ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളിൽ, ഇത്തരം യാത്രകളിലെല്ലാം പ്രകൃതിയാണ് ഏറ്റവും വലിയ കാഴ്ചകളെല്ലാം ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയും. അതിനർത്ഥം അല്ലാതെ കണ്ടിട്ടുള്ള വലിയ വലിയ, നാം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മനുഷ്യൻ്റെ ഹിംസയുടെയും കരുണയുടെയും പ്രദർശന വസ്തുക്കളുള്ള സ്ഥലങ്ങൾ മുതൽ എത്രയോ വലിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവയുടെയെല്ലാം കാഴ്ചയുടെ ഓർമ്മകൾ മനസ്സിലുണ്ട്. അവയെക്കുറിച്ച് പലതിനെക്കുറിച്ചും ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്. എൻ്റെ 20 പുസ്തകങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും പ്രകൃതി തന്നിട്ടുള്ള കാഴ്ചകളാണ് ഏറ്റവും അവിസ്മരണീയമായത് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. എവിടെ താമസിക്കുകയാണെങ്കിൽ, അതൊരു യാത്രക്കിടയിൽ ഒരിടത്ത് കിടന്നുറങ്ങി പ്രഭാതം വരുന്ന സമയമാണെങ്കിലും, സ്വന്തം വീട്ടിൽ യാത്രകളൊന്നുമില്ലാതെ നിശ്ചലമായി ജീവിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും, സൂര്യൻ്റെ ആദ്യ കിരണം പൊടിഞ്ഞു വീഴുന്നത്, പരക്കുന്നത് കാണാനാണ് ഇന്നും ഞാൻ ഏറ്റവും ഉത്സുകനായിരിക്കുന്നത്. കാരണം അതിൻ്റെ ആദ്യ കിരണം വന്ന്, അതിനടുത്ത കിരണം വന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി പ്രകാശത്താൽ തിളങ്ങി നിൽക്കുന്ന ആ കാഴ്ചയാണ് ഏറ്റവും വില കൂടിയ കാഴ്ച എന്ന് കരുതുന്ന ഒരു സഞ്ചാരിയാണ് ഞാൻ. അതൊരു ദിവസം ഇല്ലാതെ പോയാൽ നമുക്ക് ആർക്കും തന്നെ ഇവിടെ അവശേഷിക്കാൻ കഴിയില്ല. പ്രകൃതിയെ പരമാവധി ദ്രോഹിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചിട്ടുള്ള പല സമൂഹങ്ങൾക്കിടയിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നാഗകൾ അത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. അവരവരുടെ കാട് വെട്ടിത്തെളിയിക്കുന്നതിനനുസരിച്ച് അവർ തന്നെ വളരെ സ്വാഭാവികമായ വനങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഇത്രയും കാലത്തെ യാത്രയിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും അവിസ്മരണീയമായ കാഴ്ച എന്താണ്? നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്താണ്? നിങ്ങൾ എന്നും ഓർക്കാനും എന്നും ആ അനുഭവത്തിൻ്റെ മധുരം പങ്കുവെക്കാനും നുകരാനും ശ്രമിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളായി പറഞ്ഞ പ്രകൃതി അനുഭവങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നിരവധിയായ പ്രകൃതിയുടെ തന്നെ ഭാവദർശനമാണ്, അതിനെക്കുറിച്ചാണ് യാത്രകളുടെ ഓർമ്മകളുടെ തിരത്തള്ളലിൽ ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ ഓർമ്മകളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല.
1: യാത്രകളിലെ പ്രകൃതി യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: 103.6 റിയൽ എഫ്എം.
1: ആൻ മരിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ. നാടകരചന സതീഷ് കെ സതീഷ്. സംവിധാനം എസ് അശോക്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വി നാരായണൻ, എൽ സി സുകുമാരൻ, അബ്ദുല്ല നന്മണ്ട, ഗിരിജ രവീന്ദ്രൻ, ശിവരാമൻ കൊല്ലേരി, എ പി ഹഫ്സത്ത്, വിശ്വൻ നന്മണ്ട, വിജയൻ കാരന്തൂർ, ദീപിക രാധാകൃഷ്ണൻ, റെനി ശ്രീകുമാർ, ജോസ് തോമസ്, പി മനോജ് കുമാർ, നിഷാന്ത് പി കെ, ആർ എസ് ശിവാംബിക. ആൻ മറിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ.
2: നാടകത്തിന്റെ അവസാന ഭാഗം തുടർന്ന് കേൾക്കൂ.
3: എടാ, നിന്റെ ഭാര്യയുണ്ടല്ലോ, മെർലിൻ പോൾ, വെറ്റിനറി ഡോക്ടർ. അവൾ ഓമനിച്ചു വളർത്തുന്ന പട്ടികളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ടാവില്ല.
4: അറിയാഞ്ഞിട്ട് ചോദിക്കാം പപ്പ, പഴയ ഒരു റൊമാൻസിന്റെ പേരിൽ എന്തിനാ പപ്പ വെറുതെ ആ സ്ത്രീ എങ്ങനെ താങ്ങി നടക്കുന്നേ? പപ്പയുടെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാക്കാനാവും. ആ പപ്പ, അവരെ നമുക്ക് മെച്ചപ്പെട്ട ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രവീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റ അലവരാതികളൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം.
3: എന്താ നീ പറഞ്ഞത്? അലവരാതികളെന്നോ? എടാ എബിൻ, നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? ഒന്ന് നീ മനസ്സിലാക്കിക്കോ, നിനക്കു പിറകെയുമുണ്ട് ഒരു വാർദ്ധക്യമെന്ന്.
4: പപ്പ, മഴ വരാനുണ്ടെന്ന് കരുതി

0: ആരെങ്കിലും മഴക്കാര് കാണുമ്പോഴേ കൂടെ നിവർത്തുവോ?
1: ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിനക്കും ശരീരം വേണ്ടതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ആ ഇനിയുള്ള സമ്പാദ്യമൊക്കെ ഇവിടെ ചവിട്ടി മെതിക്കപ്പെടുന്ന കുറെ ജന്മങ്ങളുണ്ടല്ലോ, വൃദ്ധജന്മങ്ങൾ, അവർക്ക് വേണ്ടിയുള്ളതാ.
0: അവസാനമായിട്ട് ഞാൻ പപ്പയോട് പറയാ, പപ്പ ഞങ്ങൾ അനുസരിക്കണം. ഹലോ ഹലോ, ആ ഷെറിൻ, ആ ഞാൻ കൊടുക്കാം. ആ പപ്പ ഷെറിനാ.
1: എനിക്ക് ആരോടോ സംസാരിക്കാൻ താല്പര്യമില്ല, കൊണ്ടുപോകുന്ന എന്റെ ഫോണ് കൊടുക്കും.
0: ലക്ഷങ്ങൾ വരെയുള്ള ഫോണാ പപ്പ എറിഞ്ഞുടച്ച് തകർത്തത്. വയസ്സുകാലത്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. ഇല്ലെങ്കിൽ
1: അല്ലെങ്കിൽ നീ എന്തു ചെയ്യടാ, എന്തു ചെയ്യുമെന്ന്? എടാ, നീ എനിക്ക് നേരെ കൈ ഉയർത്തിയല്ലേ, എന്താ മടിച്ചു കളഞ്ഞത്? തല്ലടാ, തല്ല്.
0: പപ്പ ക്ഷമയ്ക്കും ഒരു അതിരൊക്കെ ഉണ്ട്, അത് മറക്കണ്ട.
1: പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന്. മോഹിച്ചു, ഒരുപാടൊക്കെ മോഹിച്ചു ഞാൻ, വെറുതെ, എല്ലാം വെറുതെ. മോനെ എബി, നിനക്കറിയോ, നീയും ഷെറീനും അന്ന് കൊച്ചുങ്ങളാണ്. ഞാനന്ന് ക്യാപ്റ്റനായി ജോലി നോക്കുന്ന കാലം. കപ്പലിൽ ഓരോ തുറമുഖത്തടുക്കുമ്പോഴും മറ്റുള്ളവരൊക്കെ മദ്യശാലയും മറ്റും തേടി അലയുമ്പോൾ ഞാൻ നിങ്ങൾക്കായി കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും മറ്റും തേടി അലയും. ആയൊരു സ്നേഹം നിങ്ങളെനിക്ക് തന്നില്ല, തിരിച്ചു തന്നില്ലല്ലോ മക്കളെ.

0: എബിൻ സാർ, പ്ലാന്റേഷൻ്റെ കാര്യമൊക്കെ ബാഡ് സിറ്റുവേഷന്. പഴയ പോലെ ജോലിക്കൊന്നും ആളെ കിട്ടുന്നില്ല, ഉള്ളവർക്കോ ചോദിക്കുന്ന കാശും.
1: അതുകൊണ്ടാണോടോ രവീഷേ ഞാൻ റിസോർട്ടിലേക്ക് നീങ്ങുന്നത്? എന്തിനാ ലാഭം കിട്ടാത്ത ബിസിനസ്സും വേറി നടക്കുന്നേ? ടൂറിസത്തിലാണെങ്കിൽ ഇപ്പോൾ വലിയ സാധ്യതയാണ്. അതാ ഞാൻ തന്നോട് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഈ ഓൾഡ് ഏജ് ഹോം ഇല്ലാതാക്കണം.
0: അതെ സാർ, ഒരു പാഴ്ച്ചെടി കണക്കെ എത്രയും പെട്ടെന്ന് നാം പിഴുതെറിഞ്ഞേ പറ്റൂ.
1: ആ രവീഷ്, ഞാനാ ഡോക്ടറുമായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ?
0: ഓ, സംസാരിച്ചു. പക്ഷേ ഡോക്ടർ വഴങ്ങുന്ന യാതൊരു ലക്ഷണവുമില്ല.
1: ഡോക്ടർ ഹരീന്ദ്രനാഥ് പപ്പയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ.
0: അതെ,
1: അങ്ങേര് കഴിഞ്ഞ ദിവസം ഒരു തള്ളയെ കെട്ടിയെടുത്തോണ്ട് വന്നിട്ടുണ്ടല്ലോ ഇടയ്ക്ക്. ഒരു പഴയകാല നടിയെ.
0: നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഇപ്പോ പഴയ മുടക്കാ ചരക്കുകളെ കൊണ്ടിടാനുള്ള വേസ്റ്റ് ബിന്നായിരിക്കുകയാണ് സാർ.
2: പ്രിയ, അവർക്ക് ആ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ.
3: ഓക്കെ സർ.
2: താൻ ആരാണെന്ന് പോലും മറന്നു പോവുക. ആ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാ അവര്. അല്ലാതെ എന്തു പറയാൻ?
1: ആ പ്രിയ, എനിക്ക് ഡോക്ടറോട് ചില പ്രധാനപ്പെട്ട മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്.
3: ഓക്കെ, ഞാൻ മാറി തരാം.
1: ആ ഡോക്ടർക്ക് തിരക്കില്ലല്ലോ.
2: ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ്. ആ പറഞ്ഞോളൂ.
1: ആ ഡോക്ടർ, ഞാൻ രവീഷിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു.
2: ഓ, ആ കാര്യം? നോ എബിൻ, എനിക്ക് എൻ്റെ പ്രൊഫഷനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്.
1: കമ്മിറ്റ്മെൻ്റ്? വല്ലാതുള്ള സെൻറ്റിമെൻസ് ഒന്നും വേണ്ട. എൻ്റെ ഡോക്ടർ സാറേ, മരണം കാത്തു കിടക്കുന്ന തള്ളയെ നാം മരണത്തിന് വിട്ടുകൊടുക്കുന്നു. ഒരുതരം മേഴ്സി കില്ലിംഗ്, ദാറ്റ്സ് ഓൾ.
2: മേഴ്സി കില്ലിംഗ്? എടോ എബിൻ, സർക്കാർ ആശുപത്രിയിലെ ജോലിയും കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്നതേ കാശും സമ്പത്തും ഒന്നും മോഹിച്ചല്ല. ഇവിടെ കുറെ ജന്മങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ മനുഷ്യനുണ്ട്, ജോൺ സാർ. നിന്റെ പപ്പ ലോകം അറിയുന്ന എഴുത്തുകാരൻ. അയാളിലെ നന്മയാണ് ഞാനടക്കം പലരെയും ഇവിടെ എത്തിക്കുന്നത്. അറിയോ തനിക്ക്? മെഴ്സി കില്ലിങ്ങിൻ്റെ പേരും പറഞ്ഞ് വന്നിരിക്കുന്നു. നോൺസെൻസ്, എനിക്ക് തിരക്കുണ്ട്.
0: വിളിക്കാൻ തേച്ചത് പാണ്ടാവോ സർ? അയാൾ പോയി ജോൺ സാറിനോടെങ്ങാനും പറഞ്ഞാൽ?
1: പോയി പറയട്ടോ അങ്ങേര്, ആകെ വിളിപ്പിച്ചങ്ങ് കൊടുത്തേക്കാം.
3: മാഷേ, മാഷേ, ഓ, ഈ മാഷി ദേവിടെ പോയി കിടക്കുക. മാഷേ.
1: പ്രിയ, പ്രിയ, പ്രിയ, സ്വീറ്റ് നെയിം, നല്ല മധുരമുള്ള പേര്.

0: മാത്രല്ല കേട്ടോ, കാണുമ്പോ ആകെ മൊത്തം ഒരു വലിയ മധുരണ്ട്. ആ
1: പരിഹസിക്കില്ലേ സാറേ, ജീവിച്ചങ്ങ് പോയിക്കോട്ടെ.
0: ഏ പപ്പയെ നോക്കാൻ ഹോം നേഴ്സായി നീ വരുമ്പോ നത്തോലി പോലെ മെലിഞ്ഞ് വെളുത്തൊരു കോലായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ തട്ടിച്ച് കൊഴുത്ത്. പിന്നെ
1: എന്തായി കാണിക്കുന്നേ, കൈന്ന് വിടരല്ലേ പറഞ്ഞു. ഞാൻ സാറിനെ വിളിക്കും.
0: വലിയൊരു ശീലാമതി. സാറുമായുള്ള നിന്റെ ചുറ്റിക്കളി എനിക്കറിയാടി.
1: വെറുതെ അനാവശ്യം പറയരുത് സാറ്. സാറ് എനിക്ക് എന്റെ അച്ഛനെ പോലെയാ. വിടൂ
2: സിസ്റ്ററെ.
0: ഓ നാശം.
2: സിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു.
1: എത്ര നേരമായി മാഷിനെ തിരക്കിയാ നടക്കുന്നു.
2: അല്ല എന്താ സിസ്റ്ററുടെ മുഖം പാടിയിരിക്കുന്നേ?
1: ഏ ഒന്നുമില്ല. ആ മാഷിനൊരു എഴുത്തുണ്ട്. മാഷി കാത്തിരുന്ന ആ എഴുത്ത് 9 ബീല പ്രഭാവതിയുടെ.
2: കളിപ്പിക്കാതെ എഴുത്ത് ഇങ്ങത്താ സിസ്റ്ററേ.
1: അയ്യടാ
2: ഇങ്ങത്താ സിസ്റ്ററേ.
1: എന്ത് റോട്ടാ ഇത്? അയ്യോ എവിടെങ്കിലും തട്ടി തടഞ്ഞ് വീഴേ.
2: ആ ചോരമരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന് സ്വസ്ഥായിട്ട് വായിക്കാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവൾ എനിക്ക് എഴുതിയല്ലോ.
3: പ്രിയപ്പെട്ട മാഷിന്, മാഷേ അസുഖമൊക്കെ മാറി സുഖമായിട്ടൊരു സ്ഥലത്ത് ജീവിക്കുന്നുവെന്നറിഞ്ഞ് വളരെ സന്തോഷിക്കുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്കില്ല മാഷേ. വാർദ്ധക്യം ഒരു ശാപം തന്നെയാണ്. മാഷിനീ എഴുതുന്നത് തന്നെ ഒളിച്ചും പതുങ്ങിയുമാണ്. എനിക്ക് അവിടേക്ക് വരാനാവില്ല മാഷേ. ഒരിക്കലും മാഷി ഇവിടേക്ക് വരരുത്. ഇനിയും മാഷി ഇവിടെ നരകിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് മനസ്സ് മരവിച്ച് കഴിയുകയാണ് ഞാനിവിടെ. മാഷിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ എന്ന് സ്വന്തം പ്രഭ.
2: സ്വന്തം പ്രഭ, സ്വന്തം പ്രഭ. പ്രഭേ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ജില്ലയിൽ ഇപ്പോൾ ഒറ്റക്കിളി, ഒറ്റക്കിളി മാത്രമായി.
4: മാഷ് ഇവിടെ വന്നിരിക്കുക, റിഹേഴ്സൽ നോക്കണ്ടേ? അവിടെ എല്ലാവരും കാത്തിരിക്കുക മാഷേ. മാഷ് കരയാ. എന്താ മാഷേ, എന്താ ഉണ്ടായത്?
2: ഏയ് ഒന്നുമില്ല.
4: എന്നാലും
2: ഒന്നുമില്ല. അതെ കണ്ണില് ഒരു കരട് പോയതാ. മെനനെ, എനിക്കെന്തോ ഒരു വല്ലാത്ത ക്ഷീണോ. നിങ്ങൾ ചെന്ന് റിഹേഴ്സൽ നോക്ക്, ഞാനെന്താ റൂമിൽ ചെന്ന് കിടക്കട്ടെ.
4: എന്നാ ശരി.
2: മെനു സാറേ, ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? നമ്മുടെ നാടകത്തിലെ ഏതോ ഒരു കഥാപാത്രം അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. ഓ ഞാൻ മറന്നു, എൻ്റെ കഥാപാത്രം തന്നെയല്ലേ അത് ചോദിക്കുന്നത്. ഞാനിനി ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ്?

0: സാർ എഴുതിയെടുത്തോളം ഞാൻ വായിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ്. സാർ എഴുതിയ മറ്റു നോവലുകളിൽ നിന്നും ഈ നോവൽ ഏറെ വ്യത്യസ്തമാണ്. ട്രീറ്റ്മെന്റ് കൊണ്ടും സബ്ജക്റ്റ് കൊണ്ടും അത് ഓരോ വായനക്കാരനെയും പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്യും.
1: നിരഞ്ജന, അനുഭവങ്ങളെ ഭാവനയുമായി ഇടചേർക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എഴുത്ത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്.
0: സാർ, കഥയിലെ മാഷിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? എഴുതാനിരിക്കുന്നേ ഉള്ളുവെങ്കിലും അറിയാനൊരാകാംക്ഷ.
1: ഭാര്യയുടെ കത്ത് വന്നതിൽ പിന്നെയാണ് അങ്ങേരെ ഇവിടുന്ന് കാണാതാവുന്നത്. മിസ്സിംഗ്. മാഷ് എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? എന്തായിരിക്കും സംഭവിച്ചിരിക്കുക?

0: ഒന്നറിയില്ല. നിരഞ്ജന, മഞ്ഞ് വീഴുന്ന ഒരു വെളുപ്പാൻകാലമായിരുന്നു അത്. തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തമിഴൻ പയ്യൻ ശെൽവം ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടു. ലേക്കിൽ ചത്തുവീർത്ത ഒരു ശവം. അത് മാഷിൻ്റെതായിരുന്നു. മാഷ് അവതരിപ്പിക്കാനിരിക്കുന്ന നാടകത്തിലെ കഥാപാത്രം പോലെ മരണത്തിൻ്റെ ലോകത്തേക്ക് ആരുടെയും അനുവാദം ചോദിക്കാതെ കടന്നുപോയി.
1: ദിവാകരൻ മാഷ് ആരുടെയും മനസ്സ് നനയിക്കുന്ന ക്യാരക്ടർ.
0: കഥ തുടരുകയാണ് കുട്ടി, കഥ തുടരുകയാണ്. മാഷിൻ്റെ ആത്മഹത്യ വിവാദമാവുകയാണ്. എല്ലാ ദുരിതവും ദുരന്തവും ആഘോഷമാക്കി മാറ്റുന്ന മീഡിയകൾ ഇതും ഒരാഘോഷമാക്കി മാറ്റുകയാണ്. നിരഞ്ജന, മാഷ് തല്ലിക്കൊന്ന് തടാകത്തിൽ എറിഞ്ഞതാണെന്നാണ് ആരോപണങ്ങൾ. ഞാൻ ചോദ്യങ്ങളാൽ വലിച്ചു കീറപ്പെടുകയാണ്. എനിക്കറിയില്ല നിരഞ്ജന, ആർദ്രതയും നന്മയും ഉള്ളിൽ സൂക്ഷിച്ചു പോയതാണോ എൻ്റെ തെറ്റ്? എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്നേഹിച്ചു പോയതാണോ എൻ്റെ തെറ്റ്? എഴുത്തിനിവിടെ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. അക്ഷരങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. നിരഞ്ജന, കാണാം, നമുക്ക് കാണാം. എഴുതുന്നത് ഞാൻ മെയിൽ ചെയ്യാം.
1: ആ എന്നാ ഓക്കെ സർ, ഞാൻ ഇറങ്ങുകയാ. ബുദ്ധിമുട്ടിക്കുകയല്ല, അധികം വൈകാതെ ബാക്കി കൂടി
0: ഓക്കെ അയക്കാം, എല്ലാം അയക്കാം.
1: ഓക്കെ സർ,
0: ബൈ
1: ബൈ.
2: പപ്പാ, പപ്പ ജീവിക്കുന്നത് കുറേ മിഥ്യാ സ്വപ്നങ്ങളിലാണ്. സ്വപ്നമല്ല ജീവിതം, ഭാവനയും അല്ല. പല എഴുത്തുകാരെയും പോലെ പപ്പയും നോർമലല്ല.
0: എബിൻ, ഞാൻ എഴുത്തിൻ്റെ ഒരു മൂളിലാണ്, പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്.
2: പപ്പാ, പപ്പയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഈ ഓൾഡ് ഏജ് ഹോമൊന്നും നമുക്ക് വേണ്ടാന്ന്. കേട്ടില്ലല്ലോ, ഇപ്പം അനുഭവിച്ചോ? അന്വേഷണത്തിൻ്റെ പേരും പറഞ്ഞ് പോലീസ് നിരന്തരം കയറി നിരങ്ങുക.
3: ഒന്നാമത് നിയമപരമായ അനുമതിയില്ലാതെയാണ് ഇങ്ങനെയൊരു ഓൾഡ് ഏജ് ഹോം ഇവിടെ പ്രവർത്തിക്കുന്നത് തന്നെ. എൻ്റെ സാറേ, വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടും കൊടുത്തും ഒരുവിധം പ്രശ്നം ഒതുക്കി തീർക്കുമ്പോഴാ ലേക്കിൽ ചാടിച്ച തങ്ങേരുടെ മകന്റെ വരവ്.
2: ആ പുറത്ത് സിറ്റൗട്ടിലേ കാത്തു കെട്ടി കിടപ്പുണ്ട് അയാളുടെ ഓമന പുത്രൻ. അച്ഛൻ്റെ ചാവിന് വില പറയാനായിട്ടേ. ആടോ രവീഷ്, അയാളുടെ കൊണ്ട് വരാൻ പറ. ആ പപ്പ, നിയമപരമായിട്ട് നോക്കുമ്പോൾ തെറ്റ് നമ്മുടെ ഭാഗത്താണ്. സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്തേ നിവൃത്തിയുള്ളൂ.
4: നമസ്കാരം സർ, ഞാൻ പ്രവീൺ ദിവാകർ, ക്രിമിനൽ ലോയറാ. എന്താ പറയുക, അച്ഛന് ശാഠ്യം പിടിച്ച കുട്ടികളുടെ മനസ്സായിരുന്നു. വളരെ നിസ്സാര പ്രശ്നം മതി വഴക്കിട്ടിറങ്ങിപ്പോകാൻ. അന്നും വഴക്കിട്ടിറങ്ങിപ്പോയതാ, പിന്നെ മടങ്ങി വന്നില്ല. എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ഒരു വിവരം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടപ്പോഴാണ്.
2: മിസ്റ്റർ പ്രവീൺ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ, കൂൾ ഡൗൺ.
4: സോറി,
2: ആ മീഡിയകളാണ് പ്രശ്നം ഇത്ര വഷളാക്കിയത്.
4: മീഡിയകൾ? അവർ പറയുന്നൊരു സത്യമില്ലേ? ഒരു ഓൾഡ് ഏജ് ഹോമിൽ ക്രൂരമായ പീഡനങ്ങളേറ്റ് മരിക്കേണ്ട ഗതികേടൊന്നും എന്റെ അച്ഛനുണ്ടായിരുന്നില്ല.
0: സ്റ്റോപ്പ് ഇറ്റ്! തന്റെ അച്ഛൻ ഇവിടെ എന്ത് സംഭവിച്ചു എന്നാ താൻ പറയുന്നത്? എടോ, വ്രണങ്ങളിൽ പുഴുക്കളരിച്ച് പഴുത്തെളിഞ്ഞ് മരണത്തോട് മല്ലടിച്ച നിങ്ങളുടെ അച്ഛനെ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു.
4: ഒന്നും കേൾക്കണ്ട എനിക്ക്. സാർ, വിദേശ ഫണ്ട് പറ്റാൻ ഇതുപോലെ വൃദ്ധസദനവും അനാഥാലയവും ഒക്കെ നടത്തിപ്പോരുന്ന നിങ്ങളെപ്പോലുള്ള ചിലരുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം.
2: മിസ്റ്റർ പ്രവീൺ, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതൊരു ആത്മഹത്യയാണ്.
4: അറിയാം സർ, അച്ഛൻ്റെ മരണം ആത്മഹത്യ തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുതന്നെ ശരിവെക്കുന്നു. പക്ഷേ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഈ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് അച്ഛനത് ഏറ്റുവാങ്ങേണ്ടി വന്നതും.
0: എന്തേറ്റുവാങ്ങേണ്ടി വന്നു എന്നാ താൻ ഈ പറയുന്നത്? ഒരു പാവം മനുഷ്യനെ ഒരു നാൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് അച്ഛൻ്റെ മരണത്തിന് വില പേശാൻ വന്നിരിക്കുക പുന്നാരമോഹൻ. കടന്നു പോ എൻ്റെ മുമ്പിൽ നിന്ന്. പോകാൻ
4: പോകാം, ഇനി നമുക്ക് നിയമത്തിൻ്റെ വഴിയിൽ കാണാം.
2: കാണാം നമുക്ക്. മിസ്റ്റർ പ്രവീൺ, പ്രവീൺ ദിവാകർ,

0: പ്ലീസ് പ്ലീസ് മിസ്റ്റർ പ്രവീൺ, ഈ കേസ് കോടതി എല്ലാറ്റിനും പോകാൻ വഴികളില്ലേ? ആ വരൂ, നമുക്കിവിടെ പുറത്തിരുന്ന് സംസാരിക്കാം. സംസാരിച്ച് സംസാരിച്ച് അതങ്ങ് മാന്യമായി ഡീൽ ചെയ്തേക്കാം.
1: വരൂ. ദൈവമേ, നന്മകൾ ഇവിടെ കടലെടുക്കുകയാണ്.

0: പപ്പാ പപ്പാ, ആരോട് ചോദിച്ചാ ഇതൊരു ഓൾഡേജ് ഹോമാക്കി മാറ്റിയത്? എന്നോട് ചോദിച്ചോ? എബിനോട് ചോദിച്ചോ? എല്ലാം സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ. യു ആർ സെൽഫിഷ്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും പ്ലാന്റേഷനും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ മമ്മയുടെയും കൂടെ പേരിലുള്ളതാ. എന്ന് വെച്ചാ ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട സ്വത്താന്ന്.
1: മോളെ ഷെറിൻ, നീ സ്റ്റേറ്റ്സിൽ നിന്ന് ഇവിടേക്ക് പറഞ്ഞെത്തിയത് സ്വത്ത് വീതം വയ്ക്കാനാ? ഗുഡ്. എബിൻ, നീ പറ, ഞാൻ എന്താണ് വേണ്ടത്? ടെൽ മീ.
2: പറഞ്ഞല്ലോ പപ്പ, എന്നേക്കുമായി ഇതങ്ങ് നിർത്താം നമുക്ക്, ഈ ഓൾഡ് ഏജ് ഹോം.
0: ലക്ഷക്കണക്കിന് കാശാ ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ പലർക്കായി വാരി എറിഞ്ഞത്. അത് പപ്പയ്ക്കറിയോ, ഇതുപോലെ ഇനിയും ഇങ്ങനെയുള്ള കുരിശു ചുമക്കാൻ ഞങ്ങൾക്ക് വയ്യ.
2: പപ്പ, ഞാൻ താമസിക്കുന്ന ഹെറിറ്റേജ് വില്ലേജിൽ പപ്പയ്ക്ക് കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, നാളെ വെളുപ്പിന് പപ്പ അങ്ങോട്ട് മാറുന്നു. ഇവിടെ നാളെ റിസോർട്ടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ.
1: ഓ, അങ്ങനെയാണോ? ഗുഡ്. അപ്പോ ശേഷിക്കുന്ന കുറെ പാവങ്ങളുണ്ടല്ലോ ഇവിടെ, വൃദ്ധജന്മങ്ങൾ.
2: അവരെ സർക്കാർ അഗതി മന്ദിരങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നു, ചിലർ സ്വയം ഒഴിഞ്ഞു പോകുന്നു. ആ രവീഷ്
3: സർ,
2: പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെളുപ്പിന് വല്ല വണ്ടിയും വിളിച്ച് കയറ്റി വിട്ടേക്കണം എല്ലാറ്റിനെയും.
3: ഓ ശരി സർ, വണ്ടി വെളുപ്പിനെത്തും.
1: അപ്പോ എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലേ? ഷെറിൻ, എബിൻ, മക്കളെ, ഇതെല്ലാം നിങ്ങളെടുത്ത നിങ്ങളുടെ തീരുമാനങ്ങൾ. എന്നാൽ കേട്ടോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.
0: നടക്കും, നടന്നേ പറ്റൂ. പപ്പയ്ക്ക് ഞങ്ങളെ അനുസരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ.
2: എന്തിനാ പപ്പ ഞങ്ങളെ കൊണ്ട് അരുതാത്തത് ചെയ്യിപ്പിക്കുന്നത്? പപ്പ, പപ്പ എന്നേക്കുമായി കോമയിലാകാൻ ഈ സിറിഞ്ചിൽ ഏതാനും തുള്ളി മരുന്ന് മതി.
0: ഞങ്ങളുടെ നല്ല പപ്പയല്ലേ. ആ, അങ്ങനുസരിച്ചേക്ക്. കാലങ്ങളോളം കോമയിലൊക്കെ കിടക്കുക എന്ന് വെച്ചാ, ഓ ഗോഡ്, ഊർക്കം കൂടെ വയ്യ.
1: എടാ എബിൻ, പ്രക്ഷുബ്ധമായ കടലിലൂടെ മനസ്സ് പതറാതെ കപ്പലോടിച്ചവനാ ഞാൻ, ക്യാപ്റ്റൻ ജോൺസ് കേറിയ. പക്ഷേ പതറാത്ത, ഒരിക്കലും പതറാത്ത ആ മനസ്സ് മരവിച്ചു പോയി. നന്മകളൊക്കെ കടലെടുക്കുമ്പോൾ എന്തിനാ ഞാൻ മാത്രമായിട്ട് ഈ കപ്പലിൽ തനിയെ? കണ്ടില്ലേ തിന്മയുടെ തിരകൾ ആർത്ത് ചിതറുന്നത്? വയ്യ, എനിക്ക് വയ്യ, ഞാൻ കീഴടങ്ങുകയാണ്.
2: ഓക്കേ പപ്പ, ഇപ്പോഴാണ് പപ്പ ഞങ്ങളുടെ പപ്പയായി മാറിയത്.
0: ഓ സ്വീറ്റ് പപ്പ, ഗുഡ് നൈറ്റ് പപ്പ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് കിടന്നോളൂ. സ്വീറ്റ് ഡ്രീംസ്. ആ എബിൻ, എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ.
2: എനിക്കും രവീഷിനും കൂടി ചില ജോലികൾ ബാക്കിയുണ്ട്. നാളെ വെളുപ്പിന് എല്ലാ ചണ്ടി പണ്ടാരങ്ങളെയും കയറ്റി വിട്ടിട്ട് ഒരു ശുദ്ധി കലശം.

0: ഹലോ, ഹായ് മെറിൻ. ആ പറ പറ, എന്തായി കാര്യങ്ങളൊക്കെ? ഇവിടെ വന്നപ്പോ ഞാൻ അല്പം ബിസി ആയി പോയി. ആ അതാ വിളിക്കാതിരുന്നേ.
1: അതിന് എബിൻ എന്നാ ബിസി അല്ലാതിരുന്നത്? എബിന്റെ ആ തിരക്കിൽ ഞാൻ എന്നും ഒരു നിഴൽ മാത്രമായിരുന്നില്ലേ? വെറും നിഴൽ.
0: മെറി, ഈ അസമയത്ത് വിളിച്ച് നീ എന്താ ഇങ്ങനെ? കോൾ കണ്ടപ്പോ വല്ല അത്യാവശ്യ കാര്യത്തിനുമാണെന്നാ ഞാൻ കരുതിയത്.
1: അത്യാവശ്യ കാര്യത്തിന് തന്നെയാ വിളിച്ചത്. ബാങ്കുകാര് ആ ക്രെഡിറ്റ് തീർക്കാത്തതിന്റെ പേരില് കമ്പനി ബിൽഡിംഗ് ഒക്കെ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങ എത്തിയാലുടനെ അറസ്റ്റ് ഉണ്ടാവും.
0: ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താണ് ഒരു വഴി?
1: എന്ത് വഴി? ഞാൻ പലപ്പോഴും പറഞ്ഞു എബിന്റെ ഈ പോക്ക് ശരിയല്ലെന്ന്. ഒരുപാട്

0: ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ ആണും പെണ്ണുമായിട്ട്, അവരെ വിളിച്ചു നോക്ക്, കണ്ണീരൊപ്പിത്തരും.
1: ശവത്ത് കുത്തരുത്. ആ അതിനെങ്ങനെയാ, എപ്പോഴെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നീ വളർത്തുന്ന പട്ടികളോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും എന്നോട് കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
0: അതിന് നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നിനക്ക് വലുത് ആഘോഷങ്ങളായിരുന്നില്ലേ? പാർട്ടി, ക്ലബ്ബ്, ട്രാവലിംഗ്, ആകെയുള്ള ഒരു മോളുടെ വളർച്ച നീ അറിഞ്ഞിട്ടുണ്ടോ? എന്താ ഒന്നും പറയാത്തത്? ഒരു അത്യാവശ്യ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഫോണ് കട്ട് ചെയ്തേക്കാം. ഞാനും മോളും മറ്റൊരു ഫ്ളാറ്റിലേക്ക് താമസം മാറുക. നമുക്ക് പിരിയാം.
1: ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല മെറിൻ. എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ ആവില്ല മെറിൻ.
0: സോറി എബിൻ, യു ആർ ടു ലേറ്റ്. ആദ്യം ഓർക്കണമായിരുന്നു ഇതൊക്കെ.
1: മെറിൻ, എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മെറിൻ. പറ്റില്ല, എനിക്ക് എന്റെ മോളെ കാണണം.
2: എബി, എന്താ, ആരാ വിളിച്ചത് നിന്നെ?
1: എല്ലാം ഞാൻ പറയാൻ ഷെറിൻ. കുറഞ്ഞ ദിവസം കൊണ്ടാണെങ്കിലും നമ്മുടെ പപ്പയെ ഞാൻ വല്ലാതെ ദ്രോഹിച്ചു. അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്.
2: എന്താ നീ പറയുന്നത്?
1: ഞാൻ, എന്റെ കുടുംബം, എന്റെ ബിസിനസ്, എല്ലാം എനിക്ക് നഷ്ടമായി.
2: മെറിന്റെ കാര്യമാണെങ്കിൽ ഒക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. നീ വിഷമിക്കാതെ.
1: നമ്മൾ പലതും തിരിച്ചറിയാൻ വൈകി. പലതും.
2: നമ്മുടെ മമ്മ മരിച്ചു പോയിട്ടും മമ്മയുടെ ഒരു ആബ്സെൻസ് പോലും അറിയിക്കാതല്ലേ നമ്മെ പപ്പ വളർത്തിയത്? സത്യം പറഞ്ഞ പപ്പയുടെ ജീവിതം എഴുതുന്ന ഈ നോവൽ നമുക്കൊരുപാട് തിരിച്ചറിവുകൾ തരുന്നു.

0: ബോസ്, നീ എത്ര ഭാഗ്യവതിയാണ്! അതുകൊണ്ടല്ലേ നിന്നെ ദൈവം നേരത്തെ വിളിച്ചത്. നീ കണ്ടല്ലോ നമ്മുടെ മക്കൾ തോൽപ്പിച്ചു കളഞ്ഞത്. റോസ്, കഥ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. കഥയറിയാതെ ഇവിടെ വാർദ്ധക്യത്തിൻ്റെ നിഴലിൽ കുറേ കഥാപാത്രങ്ങൾ. എനിക്കറിയില്ല ഈ കഥ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന്.
1: സാറെന്താ ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നത്?
0: ഞാനും എൻ്റെ റോസും മിക്ക രാത്രികളിലും ഈ ചോലമരത്തിന് കീഴേ വന്നിരിക്കും. എന്തോ ഒരു ഓർമ്മയിൽ. എവിടേക്ക? ഒരു യാത്രയ്ക്കുള്ള വേഷത്തിൽ. ബാഗൊക്കെ തയ്യാറായിട്ടുണ്ടല്ലോ.
1: സാറിനറിയാലോ നാളെ വെളുപ്പിന് ഇവിടെ നിന്ന് ആ പാവങ്ങൾ ആട്ടിയിറക്കപ്പെടുകയാണ്. അത് കാണാൻ എനിക്ക് വയ്യ. അതിനു മുമ്പ് എനിക്ക് പോണം. ഇന്നോ ഞാൻ ഇവിടെ വിട്ടു പോവേണ്ടതാ. എന്നെ ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തിയ കണ്ണികൾ സാറും പാവം ആൻമരിയ മാഡവും ഒക്കെയാണ്. ചിലരെ നാം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോവും. രക്തബന്ധങ്ങൾക്കപ്പുറം. ടാക്സി വന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ, ഇറങ്ങിക്കോട്ടെ.
0: മോളെ പ്രിയ, എല്ലാവരും യാത്ര പറയുകയാണ്. യാത്ര ആൺ വീൽ ചെയറിൽ നീ തനിയെ?
2: എന്തോ ആ കുട്ടി യാത്ര പറഞ്ഞു കടന്നപ്പോ ഈ വീട് ഒരു മരണ വീട് പോലെ. ജോൺ, നമുക്കും യാത്രയാവാം. എങ്ങോട്ടെങ്കിലും സമാധാനം കിട്ടുന്ന എവിടേക്കെങ്കിലും.
0: വരൂ. നീ പറഞ്ഞില്ലേ സമാധാനം കിട്ടുന്നൊരിടം? പോകാം, നമുക്ക് അവിടേക്ക് പോകാം. വെളുപ്പിന് നിങ്ങളെയൊക്കെ എന്നിൽ നിന്നും അവർ ആട്ടിപ്പുറത്താക്കും. നിന്നെ എനിക്ക് വിട്ടുപിരിയാനാവില്ലല്ലോ. നമുക്കുറങ്ങാം, എന്നേക്കുമായി ഉറങ്ങാം.

0: എന്താ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടത്? കഥ എഴുതി അവസാനിപ്പിക്കാനിരിക്കുകയായിരുന്നു ഞാൻ എന്റെ ജീവിത കഥ.
1: അതെ മക്കളെ, ആർക്കും ഒരു ഭാരമാവാതെ ഞങ്ങൾ ഈ രണ്ട് വൃദ്ധജന്മങ്ങൾ. ആന്റിയെ ഒരുപാട് ഞങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം.
2: അതെ ആന്റി, ഞങ്ങളോട് ക്ഷമിക്കില്ലേ
1: മക്കളെ?
2: പപ്പാ, ബന്ധങ്ങളുടെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു. പപ്പാ മനസ്സിലാക്കുന്നു.
3: പപ്പയുടെ ആഗ്രഹം പോലെ ഇതൊരു ഓൾഡ് ഏജ് ഹോമാക്കി നിലനിർത്തുന്നു. എന്താ പപ്പയ്ക്ക് സന്തോഷായില്ലേ?
2: അതെ പപ്പാ, അതെ. ആ പപ്പാ, ക്രിസ്തുമസിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നമുക്കിത് ആഘോഷമായിട്ട് അടിച്ചു പൊളിക്കണം.
1: അതെ മക്കളെ, അതെ. ആഘോഷങ്ങൾ ഓരോന്നും ഞങ്ങൾക്കൊരാശ്വാസമാണ്, സമാധാനമാണ്.
4: ഹലോ, ഹായ് നിരഞ്ജന.
5: ആ സർ.
4: കഥ തുടരുകയാണ്. ഒരു പെരുമഴ പോലെ വാക്കുകൾ പെയ്തിറങ്ങുന്നു. മെരി ക്രിസ്മസ്.
6: ആൻ മറിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സതീഷ് കെ സതീഷ്. സംവിധാനം എസ് അശോക്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
11: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ഖത്തർ പ്രധാനമന്ത്രിക്ക് വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. വിബി ജീറാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസുകളിലെ ഒബിസി, ഇബിസി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള PM യശസ്വി പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ egrants.kerala.gov.in ലഭ്യമാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ പ്രിയ ഗാനങ്ങളുമായി രഞ്ജിനി. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ധനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ.

താമരശ്ശേരിയിൽ നിന്നും ബിജീഷ്, പ്രജിന, നേഹ്ന, നിഹാൻ എന്നിവരുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം പ്രിയം. പാടിയത് മാസ്റ്റർ സുബിൻ ഇഗ്നേഷ്യസ്, കുമാരി നൈന. ഗാനരചന രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ബൈജു മുതുകാട്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

രഞ്ജിനി. ആവളയിലെ പൊന്നൂസിനായി ശ്രുതി പ്രജീഷ് ആവശ്യപ്പെടുന്ന ഗാനം ഇനി കേൾക്കാം. ചിത്രം കുസൃതിക്കുറിപ്പ്, പാടിയത് യേശുദാസും ചിത്രയും, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഹനീഫ് തിരുവള്ളൂരിൻ്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം പവിത്രം. പാടിയത് യേശുദാസും സുജാതയും. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ശരത്.

കാട്ടിലെ പീടികയിൽ നിന്നും ദീപ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം മണിപ്പത്തൂരിലെ 1000 ശിവരാത്രികൾ. പാടിയത് ചിത്ര. ഗാനരചന ONV കുറുപ്പ്. സംഗീതം MB ശ്രീനിവാസൻ.

പാലക്കാട് നിന്നും റഷീദ് ചുണ്ടക്കോട് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം നിറം. പാടിയത് ജയചന്ദ്രനും സുജാതയും. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം വിദ്യാസാഗർ.

ആകാശദൂത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഒ എൻ വി, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ചെലവൂരിൽ നിന്നും വാസുദേവൻ, ശൈലജ എന്നിവർ.

കായംകുളത്ത് നിന്നും പൂജാ ജയചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഇതു മഞ്ഞുകാലം. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കിടേഷ്.

ജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും സുശീലയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജോഷി അങ്കമാലി.

0: രഞ്ജിനി.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി FM ഗോൾഡ് പരിപാടികൾ കേൾക്കാം.